ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 6, കൊല്ലവർഷം 1201 മിഥുനമാസം 13 തീയതി, 2026 ജൂൺ 27 ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഈ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു.
1: ഒരാളുടെ ധനസ്ഥിതിയേക്കാൾ മനസ്സിനും സ്വഭാവത്തിനുമാണ് പ്രാമുഖ്യം. പണം കൊണ്ട് എല്ലാം നേടാം എന്ന് വ്യാമോഹിക്കുന്നത് വിഡ്ഢിത്തമാണ്. പണവും സൗന്ദര്യവുമല്ല പരമപ്രധാനം, സ്വഭാവവും പെരുമാറ്റ ശൈലിയുമാണ്. ഏത് കാര്യത്തിലും സാമർഥ്യവും കാര്യശേഷിയും ഉള്ളവർക്ക് ഒരു സ്ഥാനത്തെത്താൻ എളുപ്പത്തിൽ സാധിക്കും. കഴിവും യോഗ്യതയുമല്ല അതിന് കാരണം, മറിച്ച് പെരുമാറ്റ രീതിയും നമ്മുടെ സ്വഭാവശുദ്ധിയുമാണ്. കോരിയെടുക്കുംതോറും കിണറ്റിൽ ഉറവ് വർദ്ധിച്ചു വരും. എത്ര വെള്ളം കോരിയാലും ആ കിണറിനതൊരു കുറവല്ല. സമുദ്രത്തിൽ നിന്ന് എത്ര വെള്ളം നമ്മൾ എവിടേക്ക് കൊണ്ടുപോയാലും സമുദ്രത്തിലെ വെള്ളത്തിന് കുറവ് വരാത്തതുപോലെ ഉറവ് ശരിയായി പ്രവർത്തിക്കുന്നത് അതെടുക്കുന്നതിനനുസരിച്ചായിരിക്കും എന്ന് പ്രകൃതി നമ്മെ കാണിച്ചു തരുന്നുണ്ട്. വിദ്യയെ സംബന്ധിച്ചത് വളരെ ശരിയാണ്. മറ്റ് ധനത്തേക്കാൾ വിദ്യാധനത്തിന് മഹത്വമുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധിയേക്കാൾ വിദ്യാഭ്യാസപരമായ ഉയർച്ച ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനാക്കുന്നു. വിദ്യ അന്യർക്ക് പകർന്നു കൊടുക്കുന്തോറും നമ്മുടെ അറിവ് വർദ്ധിച്ചു വരികയുള്ളൂ. മറ്റ് ധനം എടുക്കുന്തോറും കുറയുകയാണ്. വിദ്യാധനമാകട്ടെ ഒട്ടും കുറയുകയില്ലെന്ന് മാത്രമല്ല, അത് വർദ്ധിക്കുകയും ചെയ്യും. നല്ല സന്തോഷമായിരിക്കുന്നവർ തമ്മിൽ ഒന്ന് പിണങ്ങണമെങ്കിൽ അല്പം പണം കടം ചോദിച്ചാൽ മതിയെന്ന് ആചാര്യന്മാർ പറയും. തന്നില്ലെങ്കിലും നമുക്ക് വിഷമവും വിരോധവും ഉണ്ടാവും. തന്നത് തിരിച്ച് ചോദിക്കുമ്പോഴും വിഷമവും വിരോധവും ഉണ്ടാവും. വിദ്യ അങ്ങനെയല്ല. ഉത്തമനായ ഒരു സുഹൃത്തുണ്ടെങ്കിൽ വൈകല്യങ്ങളും കുറവുകളും അയാൾ കാട്ടിത്തരികയും ശരിയാക്കി തരികയും ചെയ്യും. സുഹൃത്ത് നല്ലവനല്ലെങ്കിലോ അയാൾ ഈ കാര്യത്തെപ്പറ്റി നമ്മളോട് സൂചിപ്പിക്കുക പോലും ചെയ്യില്ല. അതുകൊണ്ടാണ് ഉത്തമ സ്നേഹിതന്മാരെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ എന്ന് ആചാര്യന്മാർ സൂചിപ്പിച്ചത്. ഉറുമ്പ് വളരെ ഒരു ചെറിയ ജീവിയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ചിരട്ട

0: ത്തയിലെ ജലം അതിനാൽ സമുദ്രമായി തോന്നിയേക്കാം. വലിയവർക്ക് തീരെ നിസ്സാരമായി തോന്നിക്കുന്ന ചില കാര്യങ്ങൾ ചെറിയവരെ സംബന്ധിച്ച് വളരെ വലിയതായി തോന്നുക സ്വാഭാവികമാണ്. അപ്പോൾ വസ്തുതകളുടെ വലിപ്പച്ചെറുപ്പമല്ല, അത് നോക്കിക്കാണുന്നവരുടെ അനുഭവത്തിൻ്റെ വ്യത്യാസമാണ് ഒരു വസ്തുവിനെ ചെറുതും വലുതുമാക്കുന്നത്. ചില കാര്യങ്ങളിൽ വസ്തുവിനേക്കാൾ ചിലവ് അത് സംഘടിപ്പിക്കുന്നതിനായിരിക്കും. ചെറിയ ഒരു സാധനമാണെങ്കിലും അതിൻ്റെ വില എത്രയോ വലുതാണ് എന്ന് നമുക്കറിയാം. ഒരു സ്ഥലത്തിരിക്കുന്ന വസ്തുവിൻ്റെ ലഭ്യതയെ ആശ്രയിച്ച് ആ വസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുന്നതിനാണ് വില. അവിടെ വസ്തുവിൻ്റെ വിലയേക്കാൾ അത് ലഭിക്കുന്ന സമയത്തിൻ്റെ സാഹചര്യവും അതിൻ്റെ ഉപയോഗക്ഷമതയും അതിൻ്റെ വിസ്തൃതിയും വസ്തുവിലല്ല മറിച്ച് അതിൻ്റെ ഉപയോഗത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെടും എന്ന് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിച്ചിരുന്നു.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വിഎസ്എസ്സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളിനും തോൽപ്പിച്ചു. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത, ആലാപനം ഭാവന രാധാകൃഷ്ണൻ, ഉദയഗീതം ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ 61-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് പുത്തൻ പാട്ടുകൾ. 11:00 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, സ്വാതി തിരുനാൾ പദങ്ങൾ 3-ാം ഭാഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 നവമാധുരി. 12:40 പ്രകാശധാര, കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധത, ഇതേക്കുറിച്ച് ഡോക്ടർ ജാസ്മിൻ LB സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3 മണിക്ക് തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4 മണിക്ക് നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം ഡോക്ടർ ബീന ഡിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ, ഷിക്കിൽ സഹോദരിമാർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം, പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതിയിലെ. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 10.4 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആരംഭിക്കാം. നമസ്തേ അനന്തപുരി, ഏവർക്കും സ്വാഗതം. നമസ്തേ അനന്തപുരിയിൽ ആദ്യം ഉഷ മലരി.
1: ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ള എഴുതിയ കവിത ഈശ്വരൻ പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ

ഉദയഗീതം ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ ആലപിച്ച ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശരണാർത്ഥികൾക്കെന്നും ആലംബമായവൻ എന്ന് തുടങ്ങുന്നു.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിൽ പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4303 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രഭാത ഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. 2029 രാജ്യത്തെ ലഹരി ഭീഷണിയെ പിടിച്ചുകെട്ടാൻ വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു കൊല്ലം മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൽ 6 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. രാജ്യത്തിനായി ജീവൻ ത്യജിച്ചവരുടെ പട്ടിക ദേശീയ യുദ്ധസ്മാരകത്തിൽ രേഖപ്പെടുത്തിയപ്പോഴാണ് ഇവരുടെ പേരുകളും ഉൾപ്പെടുത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിനിന്റെ അതിവേഗ പരീക്ഷണ ഓട്ടം വിജയം. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത കൈവരിച്ചു. മറ്റ് പരിശോധനകൾ പൂർത്തിയാക്കി ഇക്കൊല്ലം തന്നെ സർവീസ് തുടങ്ങിയേക്കും. സംസ്ഥാന എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ റാങ്ക് ലിസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ കൊച്ചിയിൽ പ്രഖ്യാപിക്കും. വടക്കൻ വെനിസുലയിലെ ബുധനാഴ്ചയുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 4,300 പേർക്ക് പരിക്കേറ്റു. റഷ്യയിൽ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെ 13 പ്രദേശങ്ങളിലും ക്രൈമിയ ഉപദ്വീപിലും യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. 660 ഡ്രോണുകൾ വെടിവച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യാന്തര 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ അയർലൻഡിന് ആദ്യ ജയം. ഇന്നലെ നടന്ന 1-20 മത്സരത്തിൽ ഇന്ത്യയെ 34

0: ഫ്രാൻസിന് പരാജയപ്പെടുത്തി.
1: വിദ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആണ് ഇന്ന് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം. വേഗത്തിലും കൃത്യതയോടെയും നിരവധി ജോലികൾ നിർവഹിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുന്ന സാഹചര്യത്തിൽ ചില തൊഴിലുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും അതേസമയം പുതിയ തൊഴിലവസരങ്ങൾ രൂപപ്പെടുമെന്ന പ്രതീക്ഷയും ഒരുപോലെ ഉയരുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ തൊഴിൽ ലോകം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? പ്രഭാത ഭേരി പരിശോധിക്കുന്നു.
2: AI വലിയൊരു പാരഡൈം ചേഞ്ച് ആണ്.
1: ഇൻഫോപാർക്ക് CEO സുശാന്ത് കുരുന്തിൽ.
2: കാരണം മുമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതിയ പല കാര്യങ്ങളും ഇപ്പോ മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് കാരണം ഇപ്പൊ ഡാറ്റ എൻട്രി, കോൾ സെന്ററിലുള്ള കസ്റ്റമർ സപ്പോർട്ട്, അതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് പുതുതായിട്ട് ബോട്ടുകൾ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ജോലികൾ ഡെഫിനറ്റ്ലി ഇല്ലാതാവും. ഇപ്പൊ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ മാസങ്ങളും എടുത്ത് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അവരുടെ ബിസിനസ് കൂടും. ഒരുപാട് തരത്തിലുള്ള പുതിയ ബിസിനസ് മോഡലുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള ഇമ്പാക്ട് ഉണ്ട്.
1: കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സജീവ് ഗോപിനാഥ്.
3: ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തില് നിർമ്മിത ബുദ്ധിയിലെ കേപ്പബിലിറ്റീസ് നമ്മുടെ യുവതലമുറയ്ക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ ഭാഗമായിട്ട് സ്കിൽ കോഴ്സുകൾ നമ്മുടെ ഇന്നത്തെ കരിക്കുലത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളുടെയും കരിക്കുലത്തിൽ ഇടപെടുത്താൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തില് 4-year UG പ്രോഗ്രാം, അത് സ്കിൽ കോഴ്സുകൾക്ക് ഒരു സ്ഥാനമുണ്ട്. ആ സ്കിൽ കോഴ്സുകൾ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരാമോ, ആ സാങ്കേതിക വിദ്യ അത് ടെക്നിക്കൽ ആയിട്ടുള്ളത് മാത്രമല്ല, ആർട്സ്, സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ പോലും അത് പഠിക്കുമ്പോൾ തന്നെ അവിടെ എങ്ങനെയാണ് AI വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുക, അവ കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമ്മുടെ ഓരോ പഠന പ്രക്രിയയെ മാറ്റാൻ കഴിയുക, ഇവയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസിനകത്ത് തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ സിലബസ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ വേൾഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിലബസുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഡിജിറ്റൽ യുഗത്തിലേക്ക് ഉള്ള യുവതയെ വളർത്തിയെടുക്കാനും ഒരു ടാലന്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കരിക്കുലർ ചേഞ്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നടന്നു വരികയാണ്.
1: കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM റിയാസ്.
4: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു പോർട്ട്ഫോളിയോ തന്നെ സർക്കാർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. കേരള നോളജ് അക്കാഡമി മിഷന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന 42 വെർച്വൽ അക്കാഡമികൾ പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൈപുണ്യ പരിശീലനമാണ്. ഇതിനുവേണ്ടി ലിങ്ക്ഡ് ഇൻ, കോഴ്സ്റ തുടങ്ങിയ അന്താരാഷ്ട്ര മേഖലയിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന ഏജൻസികളുടെ ക്യൂറേറ്റഡ് ആയ പ്രോഗ്രാമുകൾ കേരളത്തിലെ തൊഴിലന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. 75,000-ത്തിലധികം ആളുകൾ ഇതിനകം പരിശീലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ 3,000-ത്തിലധികം പേർ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലാണ്. ഇതോടൊപ്പം മെന്ററിന്റെ സഹായം കൊണ്ടുവരിക എന്നുള്ള ഇതിനുവേണ്ടി AI/ML മേഖലയിൽ 67 കോളേജുകളിലായിട്ട് AI/ML ടാലന്റ് ആക്സിലറേറ്റർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ അധ്യാപകരുടെയും IT പ്രൊഫഷണലുകളുടെയും സഹായത്തോടു കൂടിയിട്ട് ബേസിക് ഡിജിറ്റൽ സ്കിൽസിലും AI റെഡിനെസിന്റെയും ഒരു 20 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമും ഡിസൈൻ ചെയ്യുകയും അത് സാധാരണ തൊഴിലന്വേഷകർക്ക് വേണ്ടി കേരള നോളജ് എക്കണോമി മിഷന്റെ പ്രവർത്തനങ്ങൾ വഴി നൽകി വരുന്നുണ്ട്. അടുത്തു തന്നെ യുനെസ്കോയുമായി സംസ്ഥാന സർക്കാർ സഹകരിച്ച് 3 മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി AI പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1, സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടങ്ങിയ ഒരു വിഭാഗം. 2, വിദ്യാർത്ഥികൾ. 3, അംഗൻവാടി വർക്കേഴ്സ്. ഇതിനകം കൈറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള AI റെഡിനെസ് പ്രോഗ്രാം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്.
1: കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ബയോ ഇൻഫോർമാറ്റിക്സ് മുൻ മേധാവി ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ.
5: നിർമ്മിത ബുദ്ധി ഇത് മനുഷ്യന്റെ സർഗാത്മകതയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും സുപ്രധാനമാണ്. ഒരു യന്ത്രമാകട്ടെ, മറ്റൊരു മനുഷ്യനാകട്ടെ, അത് സർഗാത്മകമായി മികച്ച പ്രവൃത്തി ചെയ്താൽ അത് മറ്റൊരു മനുഷ്യന്റെ സർഗാത്മക പ്രവൃത്തിയെ ബാധിക്കണമെന്നേ ഇല്ല. ഒരു ഉദാഹരണത്തിന്, യേശുദാസ് മികവോടെ പാടുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പാടുന്നതിനോ എനിക്ക് എന്റെ പാട്ട് ആസ്വദിക്കുന്നതിനോ എന്റെ പാട്ട് ആൾക്കാർ കേൾക്കുന്നതിനോ അതൊരു വിഘാതമാകുന്നില്ല തത്വത്തിൽ. എന്നാലും വേറൊരു സർഗാത്മകമായ ഒരു സംവിധാനം വരുമ്പോൾ നമ്മുടെ അവസരങ്ങൾ, തൊഴിലവസരങ്ങളാകട്ടെ, വേദികളാകട്ടെ, അതുമായിട്ട് പങ്കിടേണ്ടി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത്. പക്ഷെ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് അവന് സർഗാത്മകമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് AI നമ്മളെ തടയുന്നില്ല. നമ്മൾ തന്നെ AI കൊണ്ട് അതിനെ തടയിപ്പിച്ചാലേ ഉള്ളൂ. അതൊരു സംവിധാനത്തിനെ നമ്മൾ എത്ര കയറൂരി വിടുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർഗപ്രവൃത്തി എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖല മാത്രമല്ല, അത് അവന് ജീവിതത്തിന് അർത്ഥം തരികയും പൂർണ്ണത തരികയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അത് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കലാകാരൻ തന്നെ സ്വയം പാടുന്നതിന് പകരം AIനെ കൊണ്ട് സംഗീതം ഉതിർത്താൽ കലാകാരന് നഷ്ടമാകുന്നത് ആ സർഗപ്രവൃത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവവും അനുഭൂതിയുമാണ്. അപ്പൊ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യന്റെ കയ്യിലായതുകൊണ്ട് അത്തരത്തിൽ അടിസ്ഥാനപരമായ ഒരു ഭീഷണി സർഗാത്മകതയ്ക്ക് നിലനിൽക്കുന്നില്ല. നൈപുണ്യങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് നൈപുണ്യങ്ങൾ AIയുടെ കാലത്ത് അപ്രസക്തമാകും. നല്ല മികച്ച കൈയക്ഷരമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനൊക്കെ നിന്ന് പറയാനൊക്കെ ഇല്ല. പണ്ട് പറയാമായിരുന്നു, കാരണം ആരും എഴുതുന്നില്ല, എല്ലാ രേഖകളും നമ്മൾ ടൈപ്പ് ചെയ്ത രേഖകളായിട്ടാണ്. ടൈപ്പിംഗ് പോലും മാറി, ഇപ്പൊ വോയിസ് ടൈപ്പിംഗ് വന്നതോടുകൂടി ടൈപ്പ് ചെയ്യാനുള്ള നൈപുണ്യവും അപ്രസക്തമായി കഴിഞ്ഞു. അതുപോലെയാണ് AIനെ ഭാഷ ഉപയോഗിക്കാൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ചുരുക്കി പറഞ്ഞാൽ മതിയാകും. പ്രോംപ്റ്റ് ആയിട്ട് AI ആണ് അത് എഴുതുന്നത്. അക്ഷരങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉപയോഗം എല്ലാം അത് ചെയ്തുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമർ ഉപയോഗിച്ച് ഭംഗിയായി എഴുതുക എന്നുള്ള ഒരു കഴിവ് അത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും മുൻകാലഘട്ടം നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. വേറെ ചില നൈപുണികൾ കൂടുതൽ പ്രാമുഖ്യത്തിലേക്ക് വരികയും ചെയ്യും.
0: ഇപ്പോ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുമ്പോൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ
1: നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിനിയും വിദേശ സർവകലാശാല വിദ്യാർത്ഥിനിയുമായ ആരുണി എസ്
0: അവർ കൊടുത്തിരിക്കുന്ന JD ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ ഒരു CV ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോ ക്ലൗഡി പോലുള്ള AI ശരിക്കും എങ്ങനെയാണോ JD അതനുസരിച്ചിട്ടുള്ള CV റെസ്യുമെയോ ക്രിയേറ്റ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ അത് വിശ്വസിച്ച് നമ്മൾ അയക്കുന്നു. ഫ്രണ്ട് ഹയേഴ്സ് ആയിട്ടുള്ളവർ അത് എടുക്കുന്നു. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആണ് നമ്മുടെ CV സെലക്ട് ആയി. പക്ഷേ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ പ്ലേസ്മെന്റിനോ ഇതായിട്ട് വരുമ്പോൾ ആ അഭിമുഖങ്ങളിൽ പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ തോറ്റുപോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള മുന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അഭിമുഖങ്ങൾക്കായി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന CV റെസ്യൂമെയും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ഒരു AIയുടെ സഹായം എടുക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഒരു JD അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന CV ആണെങ്കിൽ നമ്മൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം നമ്മൾ തേടുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഒരു CV നമ്മൾ വെച്ചെന്ന് ചിലപ്പം പ്രൂഫ് റീഡ് പോലും ചെയ്യാതെ നമ്മൾ അയക്കുന്നത് കൊണ്ട് മറന്നുപോകും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ അഭിമുഖങ്ങളിൽ മുന്നത്തെ പോലെ ഇരുത്തി ചോദ്യം ചോദിച്ച് അങ്ങനെ ഒരുതല്ല, കുറച്ചുകൂടെ കാലം മാറിയതിന്റെ ഭാഗമായിട്ട് അവിടെ ടീം വർക്ക് വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, അത്തരത്തിലുള്ള റൗണ്ടുകളും ഇന്നത്തെ അഭിമുഖങ്ങളിൽ വരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ AIയുടെ സഹായത്തോടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും അല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെ വന്നാൽ ഉറപ്പായിട്ടും തനിച്ചിരുന്ന് ക്രിയേറ്റ് ചെയ്ത ഒരാൾ തന്നെയായിരിക്കും അഭിമുഖത്തിൽ വിജയിക്കുന്ന. അത് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന തലമുറയ്ക്ക് നന്നായിട്ട് ബാധിക്കും. AIക്ക് പോസിറ്റീവ്, നമ്മുടെ സമയലാഭം, നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടും, അതിന് നല്ല രീതിയിലൊരു മാർക്ക് കിട്ടും എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒപ്പം ഒരു സെൽഫ്ലി ഇംപ്രൂവ് ചെയ്യാനുള്ള സെൽഫ് ഇന്റലിജൻസിന്റെ സ്കിൽസിലേക്ക് വരുമ്പോൾ AI നെഗറ്റീവായി തന്നെ വരും.
6: AI കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അവന്റെ സമയം ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
1: ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകനാണ് മുഹമ്മദ് അജ്മൽ.
6: വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ സ്കൂളിലെ വർക്കിന് ഒന്ന് ഹെൽപ്പ് വേണം. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AI ആശ്രയിക്കാം. അതോടൊപ്പം നിങ്ങൾ ഇനിയൊരു വീട്ടമ്മയാണ്, ഭക്ഷണം പാകം ചെയ്യാനിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്നത്തെ മെനു എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു റെസിപ്പി എന്താണെന്ന് ചോദിക്കുന്നതിൽ ഇന്ന് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഭാഷകളിൽ നമുക്ക് ChatGPT, ജെമിനി, AI മോഡൽസിനോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഓരോ ഏരിയയിൽ ചെന്നാലും അതിനെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള AI ടൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളപ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയം, എല്ലാ കാര്യത്തിനും നമ്മൾ AI ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഒരു ചിന്താശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യവും ചിന്തിക്കേണ്ടതില്ല എന്നൊരവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യൻ ഇപ്പോൾ നമ്മൾ കൂടുതൽ ബുദ്ധിശേഷി ഉപയോഗിക്കാത്തവരായിട്ട് മാറുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ AIയോട് സംസാരിക്കുമ്പോൾ അതിന്റെ പിന്നെ ഒരുപാട് ഊർജത്തിന്റെ ഉപയോഗം നടക്കുന്നുണ്ട്. വലിയ കമ്പ്യൂട്ടേഴ്സിൽ, ഡാറ്റ സെന്റേഴ്സിൽ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരുപക്ഷെ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലോട്ട് കൂടി നമ്മൾ നീങ്ങുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നീതിയുക്തമായ, ജുഡീഷ്യസ് ആയിട്ട് രീതിയിലായിരിക്കണം ഇത്തരം ടൂളുകളുടെ ഉപയോഗം എന്നുള്ളതും നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്.
1: നിർമ്മിത ബുദ്ധി നമ്മുടെ ജോലി ഇല്ലാതാക്കില്ല, പകരം നിർമ്മിത ബുദ്ധി ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാവുന്ന മറ്റൊരാൾ നിങ്ങളുടെ ജോലി സ്വന്തമാക്കിയേക്കാം. അതിനാൽ സാങ്കേതിക മാറ്റങ്ങളെ ഭയപ്പെടുകയല്ല, മറിച്ച് അവയെ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളുകയും പുതിയ അറിവുകളും കഴിവുകളും സ്വന്തമാക്കുകയും ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം. ഡിജിറ്റൽ സാക്ഷരത, വിമർശനാത്മക ചിന്ത, ആശയവിനിമയ മികവ്, സൃഷ്ടിപരത, സഹാനുഭൂതി തുടങ്ങിയ മാനുഷിക കഴിവുകൾ ഭാവിയിലും വലിയ പ്രാധാന്യമുള്ളതായി തന്നെ തുടരും. അതോടൊപ്പം വിവിധ നൈപുണ്യ വികസന സംരംഭങ്ങളിലൂടെയും പരിശീലന പ്ലാറ്റ്ഫോമുകളിലൂടെയും നിർമ്മിത ബുദ്ധി അനുബന്ധ

സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അറിവും കഴിവും പുതുക്കിക്കൊണ്ട് പുതിയ സാങ്കേതിക സാധ്യതകളെ അവസരങ്ങളാക്കി മാറ്റി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാം.

ഇന്ന് പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷവുമായി വീണ്ടും എത്തും നാളെ രാവിലെ 6:30. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: നമസ്തേ അനന്തപുരി, തുടരും വാർത്തകൾക്ക് ശേഷം.

0: നമസ്തേ അനന്തപുരി.
1: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക വഴി നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്ന

0: നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ UP രാജീവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യപകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഒസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20:32 മിനിറ്റുകളിൽ ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബൈയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 മിനിറ്റിൽ അസ്ഗാർഡിന്റെ നൽകിയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ

0: ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ രണ്ടാം വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 വിക്കറ്റിന് ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടുമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്നായ MSC മൈക്കിൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നങ്കൂരമിടുന്ന തുറമുഖം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്നായ MSC മൈക്കിൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നങ്കൂരമിടുന്ന തുറമുഖം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാൻ കാത്തിരിക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരിയിൽ കാർഷിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം.
2: കാർഷിക മേഖലാ വാർത്തകൾ. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8137-008-197-8921-2-543-3. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.selku.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യുക. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15.

0: 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0487243857 8547 8537 8356. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബ്ലോക്കിന് കീഴിലുള്ള അഞ്ചൽ, ഇടമുളയ്ക്കൽ, അലയമൺ, കരവാളൂർ, ഏരൂർ, കുളത്തുപ്പുഴ, തെന്മല, ആര്യങ്കാവ് എന്നീ കൃഷിഭവനുകളിൽ 6 വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അഞ്ചൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമി ഐ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9383470355. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് കൃഷിഭവനിൽ ഗുണമേന്മയുള്ള WCT തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്ലോക്കിലെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, അതിയന്നൂർ, കരിങ്കുളം, കാഞ്ഞിരംകുളം, കോട്ടുകാൽ, വെങ്ങാനൂർ, വിഴിഞ്ഞം, തിരുവല്ലം എന്നീ കൃഷിഭവനുകളിൽ 6 വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് നെയ്യാറ്റിൻകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 7012131408 എന്ന നമ്പറിൽ വിളിക്കുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക്. താൽപര്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശോഭിൻ കണ്ണങ്കാട്ടോ, സംഗീതം ഗോപി സുന്ദർ.

0: ഇന്ന് ജൂൺ 27. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാനായി കേൾക്കൂ.
1: ചരിത്രത്തിൽ ഇന്ന് 2011 ജൂൺ 27-നാണ് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഡി നിലവറ ഒഴികെയുള്ള രഹസ്യ നിലവറകൾ തുറന്ന് കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഈ പരിശോധനയിലൂടെ ചരിത്രപ്രസിദ്ധവും അതിശയിപ്പിക്കുന്നതുമായ വലിയൊരു നിധിശേഖരമാണ് ക്ഷേത്ര നിലവറകളിൽ കണ്ടെത്തിയത്. ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം കണക്കാക്കുന്ന സ്വർണാഭരണങ്ങൾ, വിലപിടിപ്പുള്ള രത്നങ്ങൾ, സ്വർണ നാണയങ്ങൾ, വിഗ്രഹങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതോടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിലൊന്നായി ഈ ക്ഷേത്രം മാറി. 1838 ജൂൺ 27-നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച ബങ്കിം ചന്ദ്ര ചാറ്റർജി ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബംഗാളി സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹം സാഹിത്യ സാമ്രാട് എന്ന് അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ എഴുതിയ രാജ്മോഹൻസ് വൈഫ് ആണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ. ബംഗദർശൻ എന്ന സ്വാധീന ശക്തിയുള്ള ബംഗാളി മാസികയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിന് പുറമെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉദ്യോഗസ്ഥനായും അദ്ദേഹം മികച്ച സേവനം അനുഷ്ഠിച്ചു. 1894 April 8 അദ്ദേഹം അന്തരിച്ചു. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 27 മൈക്രോ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ ദിനം ആയി ആചരിക്കുന്നു. 2017 ഏപ്രിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ജൂൺ 27 ഈ ദിനമായി പ്രഖ്യാപിച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിൽ MSMEകളുടെ പങ്ക് ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അന്ധതയെയും ബധിരതയെയും അതിജീവിച്ച് ലോകത്തിന് തന്നെ വെളിച്ചമായ ഹെലൻ കെല്ലർ 1880 ജൂൺ 27 അമേരിക്കയിലാണ് ജനിച്ചത്. 19 മാസത്തിലുണ്ടായ കടുത്ത പനി അവരുടെ കാഴ്ചയും കേൾവിയും ഇല്ലാതാക്കി. അവരുടെ ജീവിതം മാറ്റിമറിച്ച അധ്യാപികയായിരുന്നു ആനി സള്ളിവൻ. ബ്രെയ്ലി ലിപിയിലൂടെ പഠിച്ച് ബിരുദം നേടുന്ന ആദ്യത്തെ ബധിര അന്ധ വ്യക്തിയായി അവർ മാറി. അന്ധരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായി ലോകമെമ്പാടും സഞ്ചരിച്ച് അവർ പ്രവർത്തിച്ചു. അവരുടെ പ്രശസ്തമായ ആത്മകഥയാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ധീരനായകനായ ഫീൽഡ് മാർഷൽ സാം മനേക്ഷ വിട പറഞ്ഞത് 2008 ജൂൺ 27 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്ന സാം മനേക്ഷയായിരുന്നു. ഈ യുദ്ധമാണ് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. ഇന്ത്യൻ സൈന്യത്തിൽ ഫീൽഡ് മാർഷൽ പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. 1973 രാജ്യം ഈ പരമോന്നത പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, മിലിട്ടറി ക്രോസ് എന്നീ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്ന്
0: കാവാലം ചുണ്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: നമസ്തേ അനന്തപുരി.
1: കേൾക്കാം ആയുരാരോഗ്യം.
2: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിലെന്ന് ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന രോഗനിർണയ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മിനി വി ജി സംസാരിക്കുന്നു.
5: ജീവന്റെ ലക്ഷണമായ ഹൃദയസ്പന്ദനം അഥവാ ഹൃദയമിടിപ്പ് അതിസങ്കീർണവും വിസ്മയകരവുമായ പ്രക്രിയയാണ്. ഓരോ ഹൃദയമിടിപ്പിലും ശരാശരി 70 മില്ലി രക്തമാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. സർവ്വശരീരത്തിലും അതിന്റെ ഓരോ കോശത്തിലും പോഷകാംശവും പ്രാണവായുവും എത്തിക്കുന്ന ജീവരക്തത്തെ പ്രദാനം ചെയ്യുന്നത് ഹൃദയത്തിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന രക്തചംക്രമണത്തിലൂടെയാണ്. ഹൃദയത്തെയും ഹൃദയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന രക്തക്കുഴലുകളെയും നാഡികളെയും സംബന്ധിക്കുന്ന രോഗങ്ങളെയാണ് പൊതുവെ ഹൃദ്രോഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഓക്സിജനും പോഷകാഹാരങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നത് പ്രധാനമായും കൊറോണറി രക്തധമനി എന്ന രക്തക്കുഴലിലൂടെയാണ്. കൊറോണറി രക്തക്കുഴലുകളിൽ കൊഴുപ്പ്, കാൽസ്യം തുടങ്ങിയവ അടിഞ്ഞുകൂടി രക്തക്കുഴലിന്റെ വ്യാസം കുറയുമ്പോൾ ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം തകരാറിലാവുകയും ബ്ലോക്ക് ഉണ്ടാവുകയും ഹൃദയപരാജയം സംഭവിക്കുകയും ചെയ്യുന്നു. ഹൃദയപരാജയം അഥവാ ഹാർട്ട് ഫെയിലിയർ പ്രധാനമായും സംഭവിക്കുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികൾ പലവിധ കാരണങ്ങളെ കൊണ്ട് അടവ് സംഭവിക്കുകയും ഹൃദയപേശികൾക്ക് കേടുവരികയും പമ്പിംഗ് കുറഞ്ഞു പോകുകയും ചെയ്യുന്നതും മൂലമാണ്. ഇതുകൂടാതെ തന്നെ ഹൃദയപേശികൾ, വാൽവുകൾ എന്നിവയ്ക്ക് ജന്മനായുള്ള തകരാറുകൾ മൂലമോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന കാർഡിയോമയോപ്പതി എന്ന രോഗവും ഹൃദയപരാജയത്തിനുള്ള പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ വാൽവുകൾ ചുരുങ്ങിപ്പോവുക, ലീക്ക് വരിക തുടങ്ങിയവയും ഹൃദയപേശികൾക്ക് സംഭവിക്കുന്ന ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന രോഗങ്ങളും ഹൃദയപരാജയത്തിലേക്ക് നയിക്കുന്നു. ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന രോഗനിർണയ മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പൊതുവായി ഹൃദയത്തിന്റെ പമ്പിംഗ് കുറഞ്ഞ രോഗികളിൽ ECG, എക്കോ കാർഡിയോഗ്രാം എന്നിവയിൽ നേരിയ തോതിലുള്ള മാറ്റങ്ങൾ സാധാരണമാണ്. പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദനയുടെ കാരണമറിയാൻ 6 മണിക്കൂറിന് ശേഷം ട്രോപോണിൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹൃദയത്തിന്റെ അറകൾ, മസിലിന്റെ പ്രവർത്തനം തുടങ്ങിയവ മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്കോ കാർഡിയോഗ്രാം ആണ്. അതുപോലെ ഹൃദയപരാജയം സംഭവിച്ച രോഗികളിൽ ഹൃദയപേശികൾ വളരെ ചെറിയ ഭാഗം പ്രവർത്തനരഹിതമായത്, അതായത് ഹൈപ്പോകൈനേഷ്യ, അറിയുവാനും ഹൃദയത്തിന്റെ പമ്പിംഗ് എത്ര ശതമാനമുണ്ട് എന്ന് കണ്ടെത്തും.

0: ത്തുവാനും എക്കോ കാർഡിയോഗ്രാം സഹായിക്കുന്നു. സാധാരണ ഹൃദയത്തിന്റെ പമ്പിംഗ് 50-55% മുകളിലായിരിക്കും. 50% താഴെ പമ്പിംഗ് വരുന്ന രോഗികളിൽ വെൻട്രിക്കുലാർ ഡിസ്ഫങ്ഷൻ എന്ന അവസ്ഥ ഉണ്ടാവുന്നു. കൂടാതെ ഇടതുവശത്തെ ഹൃദയത്തിന്റെ മാംസപേശികൾക്ക് വലിപ്പ കൂടുതൽ കൃത്യമായി നിർണ്ണയിക്കുവാൻ എക്കോ കാർഡിയോഗ്രാം സഹായിക്കുന്നു. ഹൃദയാഘാതം സംഭവിച്ചു എന്നതിനേക്കാൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയുവാനുള്ള പരിശോധനയാണ് TMT അഥവാ ട്രെഡ്മിൽ ടെസ്റ്റ്. രോഗികളിൽ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിശോധന കൊറോണറി ആൻജിയോഗ്രാം ആണ്. ഇതിൽ എത്ര ശതമാനം രക്തയോട്ടം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നും, അതായത് എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നു. ECG, എക്കോ തുടങ്ങിയ പരിശോധനകളിൽ വ്യതിയാനമുള്ള രോഗികൾ ദൂരയാത്ര പോകുമ്പോൾ റിപ്പോർട്ട് കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം യാത്രാമധ്യേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സൂചിപ്പിച്ച പരിശോധനാ മാർഗങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരികയും ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടിവരികയും ചെയ്യും. ഇത്തരം റിപ്പോർട്ടുകൾ കയ്യിൽ കരുതിയാൽ പുതിയ പരിശോധനാ ഫലങ്ങളുമായി താരതമ്യം ചെയ്ത് രോഗനിർണയം ചെയ്യുന്നതിനും അനാവശ്യമായ പരിശോധനകളും ആശുപത്രിവാസവും ഒഴിവാക്കാൻ സാധിക്കും. ദീർഘകാലം കൊണ്ട് രക്തധമനിയിലും ഹൃദയപേശിയിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഹൃദ്രോഗം ഉണ്ടാകുന്നത്. അതിനാൽ രോഗപ്രതിരോധമാണ് ചികിത്സയേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത്. കാരണം ഹൃദ്രോഗത്തിന്റെ പരിശോധനകളും ചികിത്സയും വളരെയധികം ചെലവേറിയതാണ്. വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവും തന്മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന രോഗനിർണയ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മിനി VG.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: തൊഴിൽ തേടുന്നവർക്കായി ഇതാ
6: തൊഴിൽ ദർശനം.
7: ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 90 ഒഴിവുണ്ട്. ഇതിൽ 86 ഒഴിവ് അധ്യാപകരുടേതാണ്. ഹിമാചൽ പ്രദേശിലുള്ള വേദവ്യാസ്, ഉത്തരാഖണ്ഡിലുള്ള ശ്രീ രഘുനാഥ് കീർത്തി, ത്രിപുരയിലുള്ള ഏകലവ്യ ക്യാമ്പസുകളിലായിരിക്കും നിയമനം. തസ്തികകളും ഒഴിവും അസോസിയേറ്റ് പ്രൊഫസർ 23, അസിസ്റ്റന്റ് പ്രൊഫസർ 63. വിഷയങ്ങൾ ലാംഗ്വേജസ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, വേദ, വേദാംഗ ആൻഡ് വേദിക് സയൻസ്, ശാസ്ത്രിക് നോളജ് സിസ്റ്റം, ദർശന, ശിക്ഷാശാസ്ത്ര ആൻഡ് കൗശൽ പ്രശിക്ഷൻ, മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, യോഗിക് സയൻസ് ആൻഡ് ഹോളിസ്റ്റിക് പ്രാക്ടീസസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ 2, അസിസ്റ്റന്റ് ലൈബ്രേറിയൻ 2. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 1500 രൂപയുമാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാർക്കും വനിത, ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർക്കും ഭിന്നശേഷിക്കാർക്കും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 1000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 10. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.sanskrit.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.sanskrit.nic.in. കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വകുപ്പുകളിലും ഇന്റഗ്രേറ്റഡ് ടീച്ചിംഗ് പ്രോഗ്രാമുകളിലേക്കുമായി ആകെ 48 ഒഴിവുണ്ട്. പഠന വകുപ്പുകൾ ഒഴിവ് 30, മാനേജ്മെന്റ് സ്റ്റഡീസ് 2, മാത്തമെറ്റിക്സ് 3, എഡ്യൂക്കേഷൻ 4, മലയാളം 3, ലിംഗ്വിസ്റ്റിക് 2, സുവോളജി 2, ലോ 2, ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് 5, എക്കണോമിക്സ് 1, ജീനോമിക്സ് സയൻസ് 2, ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലാർ ബയോളജി 1, സോഷ്യൽ വർക്ക് 1, ജിയോളജി 1, എൻവയോൺമെന്റൽ സയൻസ് 1. പ്രൊഫസർ ഒഴിവ് 8, അസോസിയേറ്റ് പ്രൊഫസർ ഒഴിവ് 7, അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 15, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒഴിവ് 18, സയൻസ് മാത്തമാറ്റിക്സ് 1, സുവോളജി 2, ഫിസിക്സ് 1, എക്കണോമിക്സ് 2, ഇംഗ്ലീഷ് 2, പൊളിറ്റിക്കൽ സയൻസ് 1, ഹിസ്റ്ററി 1, കൊമേഴ്സ് 3, ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസ്, കമ്പ്യൂട്ടർ സയൻസ് 1, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് 1, കമ്മ്യൂണിക്കേറ്റീവ്

0: ഇംഗ്ലീഷ് ഇൻ MIL ഹിന്ദി 1, എഡ്യൂക്കേഷണൽ സ്റ്റഡീസ് 1, അസോസിയേറ്റ് പ്രൊഫസർ 1, അസിസ്റ്റന്റ് പ്രൊഫസർ 17. അപേക്ഷ https://curic.samarth.ac.in എന്ന ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. ലിങ്കിന്റെ മേൽവിലാസം ഒരിക്കൽ കൂടി https://curic.samarth.ac.in. തപാൽ വിലാസം: ദ റിക്രൂട്ട്മെന്റ് സെൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തേജസ്വിനി ഹിൽസ്, പെരിയ, കാസർഗോഡ്, കേരള 671325. വിലാസം ഒരിക്കൽ കൂടി: ദ റിക്രൂട്ട്മെന്റ് സെൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തേജസ്വിനി ഹിൽസ്, പെരിയ, കാസർഗോഡ്, കേരള 671325. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 10. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 25. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cukerala.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cukerala.ac.in. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ പൈലറ്റ് ക്ലാസ് 1 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുണ്ട്. യോഗ്യത: കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നൽകുന്ന മാസ്റ്റർ ഓഫ് ഫോറിൻ ഗോയിംഗ് ഷിപ്പ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 13. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
1: തൊഴിൽ ദർശനം.

ഇനി പുതിയ മുഖം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പഠിത ശങ്കർ മഹാദേവനും സുനിത മേനോനും. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അറഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
4: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അറഫ ഗോൾഡ്, ഈസ്റ്റ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: വെട്ടം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും പഴയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് BR പ്രസാദ്, ഈണം നൽകിയിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ്.

0: പാട്ടും പൊരുളും, രചന ശ്രീകുമാർ മുഖത്തല.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. കവികൾ അക്ഷരചൈതന്യത്തിൻ്റെ മഹാപരമ്പരയിലെ അംഗങ്ങളാണ്. താൻ സകലരിൽ നിന്നും വ്യത്യസ്തനാണ് എന്നൊരു കവി പറയുമ്പോൾ, തൻ്റെ പൂർവികർ സൃഷ്ടിച്ച ഭാഷയും അതിൻ്റെ സവിശേഷതകളുമാണ് തൻ്റെ ഉപാധി എന്നോർക്കുന്നില്ല. എന്നാൽ നമ്മുടെ കവികളിൽ ബഹുഭൂരിപക്ഷവും ഈ കാവ്യപാരമ്പര്യത്തെ അംഗീകരിക്കുന്നവരാണ്. ചലച്ചിത്രഗാനങ്ങളിലും അത്തരം ഓർമ്മപ്പെടുത്തലുകളും സൂചനകളും ധാരാളമുണ്ട്. വയലാർ തനിക്ക് ലഭിക്കുന്ന ഗാനസന്ദർഭങ്ങളെ മറികടന്നും ചില കാവ്യ ആരാധനകൾ നടത്തിയിട്ടുണ്ട്. വീണപൂവേ, കുമാരനാശാന്റെ വീണപൂവേ, വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്രനക്ഷത്രമല്ലേ നീ,

ഒരാമുഖവും വ്യാഖ്യാനവും ആവശ്യമില്ലാത്ത സംബോധനയാണ് ആദ്യം വീണപൂവേ എന്ന്. കുമാരനാശാന്റെ വീണപൂവേ എന്ന് അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നു. സംസ്കൃതത്തിൽ അഗാധജ്ഞാനമുണ്ടായിരുന്ന ആശാൻ സംസ്കൃത വൃത്തത്തിലൊരു കവിത എഴുതിയപ്പോൾ അതിന് പതിതപുഷ്പം എന്ന് പേരിടാതെ വീണപൂവ് എന്ന് പേരിട്ടു. എന്തൊരു വലിയ പ്രതീതിയാണ് ആ പേര് സൃഷ്ടിക്കുന്നത്, വീണപൂവ്. ഉത്തുംഗപദത്തിൽ നിന്ന് പതിച്ചു കഴിഞ്ഞു, വീണു കഴിഞ്ഞു എന്ന ഉറപ്പിക്കലാണ് വീണപൂവ് എന്ന പദം. അതിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അതും കുമാരനാശാന്റെ വീണപൂവേ എന്ന്. അടുത്ത വരികളാണ് ശ്രദ്ധേയം. വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, കാലമെത്തിയാലുള്ള വീഴൽ ഈ പ്രപഞ്ചമാകെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കവിയാണ് കുമാരൻ.

നാശൻ എന്നു വയലാർ ഓർക്കുന്നു. ഉൽപ്പന്നമായത് നശിക്കും എന്നു മറ്റൊരിക്കൽ പറഞ്ഞ കവിയുടെ വീണപൂവ് ഈ വിശ്വദർശന ചക്രവാളത്തിലെ ശുക്രനക്ഷത്രമാണ്, നമ്മുടെ ആലോചനയുടെ ശുക്രനക്ഷത്രമാണ്. ആശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമാണ് എന്ന് മുണ്ടശ്ശേരി പറഞ്ഞതും ഓർക്കാം.

വികാരവതിനി വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ, നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിഷീധ കുസുമമാക്കി കവികൾ മന്മഥൻ കുലയ്ക്കും സ്വർണധനുസിലെ മല്ലീശ്വരമാക്കി. വലിയൊരു കാവ്യനിരീക്ഷണം നടത്തുകയാണ് വയലാർ. അതിൻ്റെ പൂർണ്ണഫലം ഇതിൻ്റെ അവസാനം പറയാം. അല്ലയോ വീണപൂവേ, നീ വിരിഞ്ഞു നിന്ന കാലമുണ്ട്, അതും വികാരവതിയായി. യൗവനമാണല്ലോ പൂക്കളുടെ വിടർന്ന കാലം. അവർക്ക് മധ്യവയസ്സില്ല, വാർദ്ധക്യവുമില്ല. യൗവനത്തിൽ നിന്നും മൃതിയിലേക്കാണ്, മരണത്തിലേക്കാണ് യാത്ര. നിന്റെ യൗവനത്തിൽ നിന്നെ വിരൽ തൊട്ടുണർത്തിയ കവിഭാവനകളുണ്ടായി. ആ വിരൽ തൊട്ടുണർത്തലിന് വിചാരിക്കാത്തത്ര ഭംഗിയുണ്ട്. കവികൾ നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിഷീധ കുസുമമാക്കി. നിഷീധം എന്നാൽ രാത്രി, കുസുമം പൂവ്. നിന്നെ രാത്രി പുഷ്പമാക്കി എന്നാണ് അർത്ഥം. കാമുകിമാർ ഉറക്കമൊഴിച്ച രാത്രികളിൽ അവരുടെ ചുണ്ടിലെ ഈണമായി നീ നിന്നു. പോരാ, മന്മഥൻ അഥവാ കാമദേവൻ കുലയ്ക്കുന്ന സ്വർണധനുസിലെ, സ്വർണം കൊണ്ടുള്ള വില്ലിലെ മല്ലീശ്വരമാക്കി. മല്ലീശ്വരമെന്നാൽ പൂവമ്പ്. കവികൾ നിന്റെ യൗവനത്തെ അവരുടെ ഭാവനയിലൂടെ ആഘോഷിച്ചു. പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും പ്രതീകമായും ഉപാധിയായും അവർ നിന്നെ കണ്ടു.

വിഷാദവതിനി കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ വർണ്ണപ്പീലി തൂലിക കൊണ്ടൊരു വസന്ത തിലകമാക്കി ആശാൻ വിണ്ണിലെ കൽപ്പദ്രുമത്തിൻ്റെ കൊമ്പിലെ വാടാമലരാക്കി. ആദ്യം നടത്തിയ കാവ്യനിരീക്ഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, ശരിയായ പര്യവസാനത്തിലേക്ക് കടക്കുകയാണ് വയലാർ. നീ സകലതും വെടിഞ്ഞ് കൊഴിഞ്ഞു വീണിരിക്കുന്നു. വിഷാദവതിയായിട്ടാണ് കൊഴിഞ്ഞു വീഴുന്നത്. വിരഹമുണർത്തുന്ന വേദനയുണ്ട് അവൾക്ക്. തന്നെ സ്നേഹത്തോടെ സമീപിച്ചിരുന്ന ഭ്രമര കാമുകൻ, വണ്ടാകുന്ന കാമുകൻ ഉൾപ്പെടെ എല്ലാം ഉപേക്ഷിച്ചാണ് അവളുടെ വീഴ്ച. അത് നിന്റെ മാത്രം വേദനയാണ്. അത് കണ്ടത് ആശാൻ മാത്രമാണ്. അതും വർണ്ണപ്പീലി തൂലിക കൊണ്ടൊരു വസന്ത തിലകമാക്കി. പല നിറങ്ങളാർന്ന പീലി കൊണ്ടുള്ള തൂലിക, വസന്തതിലകം, വസന്തത്തിൻ്റെ തിരുനെറ്റിയിൽ ചാർത്തിയ കുറി. അവൾ ഒരിക്കൽ വസന്തതിലകമായിരുന്നു. വീണപൂവ് ആശാൻ രചിച്ചിരിക്കുന്നത് വസന്തതിലകം വൃത്തത്തിലാണ്. ചരമാനന്തരം കൽപ്പദ്രുമത്തിനൂടെ കൊമ്പിൽ വിടർന്നിടാം നീ എന്ന് ആശാൻ ആഗ്രഹിക്കുന്നുണ്ട്. വയലാർ പറയുന്നു, ആശാൻ നിന്നെ വിണ്ണിലെ കൽപ്പദ്രുമത്തിൻ്റെ കൊമ്പിലെ വാടാമലരാക്കി. വിണ്ണ് സ്വർഗമാണല്ലോ, അവിടുത്തെ കൽപ്പവൃക്ഷത്തിൻ്റെ കൊമ്പിലെ വാടാത്ത പൂവാക്കി മാറ്റി.

വീണപൂവിനെ ആശാൻ കാണുന്നതുവരെ കവികൾ അതിനെ വെറും പ്രണയപ്രതീകമാക്കിയെങ്കിൽ ആശാൻ അതിലെ ദാർശനിക പ്രകാശം കണ്ടു. അതാണ് വയലാർ നടത്തുന്ന കാവ്യനിരീക്ഷണം. ഇതൊരു ചലച്ചിത്രഗാനത്തിലാണെന്ന് ഓർക്കണം. ആർക്ക് കഴിയും ഇങ്ങനെ എന്നും ആലോചിക്കണം. സുന്ദരവും ഗഹനവുമായ ഈ ഗാനത്തിന് ഈണം നൽകിയത് MS വിശ്വനാഥൻ. ഹൃദ്യമധുരമായി ആലപിച്ചത് യേശുദാസ്. ഈ ഗാനം എസ് ജാനകിയും പാടിയിട്ടുണ്ട്. ചിത്രം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. തിരശീലയിൽ മോഹനും

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇനി ഒരു ഗാനം കേൾക്കാം. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ സതീഷ് ബാബു പാടിയത്. വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എസ്ര എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പഴയത് ഹരിചരൺ. ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് BK ഹരിനാരായൺ. സംഗീതം രാഹുൽ രാജ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളി 231 പോയിന്റുമായി മുന്നിലെത്തി. 181 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീനാരായണ ഗവൺമെന്റ് പോളിടെക്നിക് 2 സ്ഥാനത്തും 156 പോയിന്റുമായി കണ്ണൂർ ഗവൺമെന്റ് പോളി 3 സ്ഥാനത്തുമുണ്ട്. തെലങ്കാനയിൽ ഒരു കുടുംബത്തിലെ 4 കൊലപ്പെടുത്തിയ കുറ്റത്തിന് 4 പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവിരോധവും മോഷണവുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക് കേൾക്കാം.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്നായ MSC മൈക്കിൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നങ്കൂരമിടുന്ന തുറമുഖം ഏതാണ്? ശരിയായ ഉത്തരം വിഴിഞ്ഞം. 2026 മെയ് പകുതിയോടെയാണ് ഈ ഭീമൻ കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. ഏകദേശം 400 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിന് 24,000-ൽ അധികം കണ്ടെയ്നറുകളെ വഹിക്കാൻ ശേഷിയുണ്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇനി കാലം സാക്ഷി.
1: പി വിശ്വംഭരൻ, സോഷ്യലിസ്റ്റ് നേതാവും MPയുമായിരുന്ന പി വിശ്വംഭരൻ 1925 June 25 തിരുവനന്തപുരം ജില്ലയിലെ കോവളത്തിനടുത്തുള്ള വെള്ളാർ ഗ്രാമത്തിൽ ജനിച്ചു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. വിദ്യാർത്ഥി കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂർ യൂണിറ്റ് സംഘടിപ്പിക്കുവാൻ ശ്രമിച്ച അദ്ദേഹം 1949 സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായി. 54 തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് PSP പ്രതിനിധിയായി നേമം മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. 1960 വീണ്ടും നേമത്ത് നിന്ന് അദ്ദേഹം കേരള നിയമസഭാംഗമായി. അടിയന്തരാവസ്ഥക്കെതിരെ സജീവമായി രംഗത്തു വന്ന അദ്ദേഹം ജനതാ പാർട്ടിയുടെയും ജനതാദൾ പാർട്ടിയുടെയും സംസ്ഥാന പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായി. 2016 December 9 പി വിശ്വംഭരൻ അന്തരിച്ചു.
2: ഐറ്റത്തിനെതിരെയുള്ള പ്രവർത്തനം ശരിക്കും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. 1949 എൻ്റെ ഓർമ്മ. അന്നാണ് ഐറ്റത്തിനെതിരായി ഒരു സജീവമായ പ്രവർത്തനം ഞാൻ മുൻകൈയെടുത്ത് എൻ്റെ നാട്ടിൽ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമോ അതിന് ശേഷവും ഈ തലസ്ഥാന നഗരത്തിൽ തൊട്ടുകിടക്കുന്ന ഭൂപ്രദേശത്ത് പോലും വളരെ ഗൗരവമായ തരത്തിലുള്ള ഐത്ത ആചരണങ്ങളുണ്ടായിരുന്നു. എൻ്റെ നാട് വെങ്ങാനൂരിന് അടുത്താണ്.
3: അയ്യങ്കാളി ജനിച്ച
2: എന്ന് പറഞ്ഞാൽ അയ്യങ്കാളി ജനിച്ച സ്ഥലത്തിനടുത്തെന്ന് മാത്രമല്ല, അയ്യങ്കാളിയുടെ വളരെ സജീവ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഈ വെള്ളാർ. അദ്ദേഹം സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ ആദ്യത്തെ ശാഖകളിലൊന്ന് വെള്ളാറിലാണ് സംഘടിപ്പിച്ചത്. ഈ 1949 ഏതാണ്ട് തിരുവിതാംകൂർ കൊച്ചി സംയോജനമൊക്കെ നടക്കുന്ന കാലത്ത് പോലും അവിടുത്തെ ഈ ചായക്കടകളിലെങ്ങും അന്ന് ഹരിജനങ്ങൾ എന്ന് വിളിച്ചിരുന്ന ആ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം, ഇപ്പോഴത്തെ അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം നടത്തിയത് തന്നെ വെങ്ങാനൂരാണ്. അപ്പോൾ അവിടെ പോലും ഇത് നിലവിലിരുന്നു. അപ്പോഴേക്ക് ഞാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായി. അതോടൊപ്പം തിരുവനന്തപുരത്ത് ഒരു പത്രപ്രവർത്തകനുമായിരുന്നു. അതിന് തൊട്ടു മുമ്പ് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സെൻട്രൽ ഓഫീസിൽ ഞാൻ പ്രവർത്തിച്ചു ഓഫീസ് സെക്രട്ടറിയായി. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടൊക്കെ
3: സ്വന്തം
2: നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി ഞാൻ കുറേ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു. അപ്പോൾ എനിക്കന്ന് തോന്നി ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അത്ര നന്നായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിലെ പ്രമാണികളും മുതിർന്ന ആളുകളെയൊക്കെ കണ്ടു. അപ്പോൾ അവരുടെ ഒരു സഹകരണം ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. അപ്പോൾ ഞാൻ ഈ പ്രമാണികളെ കൂടെ സഹകരിപ്പിച്ച് അവരുടെ സഹകരണം കൂടെ തേടി ആദ്യം ചില യോഗങ്ങളൊക്കെ നടത്തി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് അവിടെ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുകയായിരുന്നു ഇതിൻ്റെ പേരിൽ തന്നെ. എന്നിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പ്രവൂർ TK നാരായണപിള്ള ക്ഷണിച്ചു വരുത്തി ആ യോഗം ഉദ്ഘാടനം ചെയ്യിച്ചു. അപ്പോൾ അത് അവിടെ കുറേ കൂടുതൽ പൊതുജന സഹകരണം ആർജിക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജാഥയായി തിരുവല്ല മുതൽ ഉഴിഞ്ഞം വരെയുള്ള ആ പ്രദേശത്ത് റോഡിലൂടെ പോയി ഇനി എല്ലാവർക്കും പ്രവേശനം നൽകണം ഈ സ്ഥാപനങ്ങളിലെന്നൊക്കെ അവരെ അറിയിച്ചു, നോട്ടീസും കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ കുറേ പേരെല്ലാം അത് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു. അപ്പോൾ അനുകൂലമായ ഒരു പൊതുജനാഭിപ്രായം ഇവിടെ വന്നു.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പി വിശ്വംഭരൻ്റെ ശബ്ദം.
4: കാലം സാക്ഷി.
0: സീതാരാമം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനരചന അരുൺ അലത്, സംഗീതം വിശാൽ ചന്ദ്രശേഖർ, പഠിത ഹരിശങ്കർ, സിന്ദൂരി വിശാൽ.

നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം. നമുക്ക് ചുറ്റും മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റാനുള്ള അപേക്ഷകൾ July 17 വരെ ഓൺലൈനായി സ്വീകരിക്കും. SME ഗവൺമെന്റ് മോഡൽ HSS ൽ പാർട്ട് ടൈം അറബിക് താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 29 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. മണക്കാട് ഗവൺമെന്റ് VHS ഫോർ ഗേൾസിൽ VHSC വിഭാഗത്തിൽ ബയോളജി അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം July 11 നടക്കും. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം സിറ്റിംഗ് ഇന്ന് രാവിലെ 11 മുതൽ കമ്മീഷൻ ഓഫീസിലെ കോർട്ട് ഹാളിൽ നടക്കും. ചെയർമാൻ അഡ്വക്കേറ്റ് AA റഷീദ് ഹർജികൾ പരിഗണിക്കും. സിറ്റിംഗിൽ നിലവിലുള്ള പരാതികൾ പരിഗണിക്കുന്നതോടൊപ്പം പുതിയ പരാതികൾ സ്വീകരിക്കുന്നതുമാണ്. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ജൈന, പാഴ്സി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പരാതികൾക്ക് പരിഹാരം കാണാൻ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. സിറ്റിംഗുകളിൽ കമ്മീഷന് നേരിട്ടോ തപാലിലോ KSEminorities@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9746515133 എന്ന നമ്പറിൽ വാട്സപ്പിലോ പരാതി സമർപ്പിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746515133. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വൈകുന്നേരം 5 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471241317 അല്ലെങ്കിൽ 790-73-70-940. ഇനി ഒരു നമ്പർ, 9744-90-05-36 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഇനി പറയുന്ന കോഴ്സുകൾക്ക് അപേക്ഷിക്കുവാനുള്ള തീയതി June 30 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ

0: ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് രണ്ട് സെമസ്റ്റർ, യോഗ്യത ഡിഗ്രി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി രണ്ട് സെമസ്റ്റർ, ബിടെക് ബിഎസ്സി ബിസിഎ എംടെക് എംസിഎ എംഎസ്സി ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ രണ്ട് സെമസ്റ്റർ, SSLC ആണ് യോഗ്യത. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒരു സെമസ്റ്റർ, പ്ലസ് ടു ആണ് യോഗ്യത. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഒരു സെമസ്റ്റർ, യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റായ www.ihrdadmissions.org സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 8547005000. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം ചിത്രം, ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ, പാടിയത് MG ശ്രീകുമാർ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: മൻ കി ബാത്,
5: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
5: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
6: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
7: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
8: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
7: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
8: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
9: രതി നിർവേദം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം നോവൽ സഞ്ചാരം.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
4: നോവൽ സഞ്ചാരം.
7: ഉറുബേഴ്തിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
8: ഒന്നാം ലോകമഹായുദ്ധം കണ്ട് ലോകം അമ്പരന്ന് നിൽക്കുകയായിരുന്നു. ആകെ തട്ടിമറിയുമെന്നായിരുന്നു പൊതുവെ അഭിപ്രായം. ജർമ്മൻകാരനോട് എന്തെന്നില്ലാത്ത മമതയുള്ള കുറെ വീരരസ പ്രധാനികളുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരോട് കൂറു പുലർത്തുന്നവരുമുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച വാഗ്വാദങ്ങളും നടക്കുക പതിവാണ്. പക്ഷെ വേലുനായർ അതിലൊന്നും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചുവെന്ന് നടിച്ചില്ല, ഒരഭിപ്രായവും പറഞ്ഞില്ല. അദ്ദേഹം സമ്പാദിക്കുകയായിരുന്നു. ഒരു ദിവസം നമ്പിടി സ്വകാര്യമായി ചോദിച്ചു, വെള്ളക്കാരൻ പൊളിയോ വേലുവാരെ, തോണി മുങ്ങിയാൽ പുറം എന്നായിരുന്നു വേലുനായർ അതിനു പറഞ്ഞ മറുപടി. ആ യുക്തി നമ്പിടിക്കും പിടിച്ചു. അദ്ദേഹവും അതേ നിലവാരം സ്വീകരിച്ചു. പക്ഷേ ബ്രിട്ടൻ ജയിച്ചപ്പോൾ വിജയം കൊണ്ടാടാൻ നമ്പിടിയും വേലുനായരും മുമ്പിട്ടിറങ്ങി. ഇദ്ദേഹവും ഞാനും. നമ്പിടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വേലുനായർ തഹസീൽദാരോട് പറഞ്ഞു, അന്നും പറയാറുണ്ട്, സത്യം പോലെയേ ഒടുക്കം വരൂ എന്ന്. ആദ്യം പെരുപ്പം തോൽമയ്ക്ക് എളുപ്പം എന്നുണ്ടല്ലോ. യുദ്ധം കഴിഞ്ഞപ്പോൾ നാടൻ ഉൽപ്പന്നങ്ങളുടെ വില നിലം പരിശായി. നെല്ലിന് വിലയില്ല, നാളികേരത്തിന് വിലയില്ല, കുരുമുളക് കച്ചവടം ഇന്തോനേഷ്യക്കാരുടെ കയ്യിലുമായി. ഇന്തോനേഷ്യക്കാർക്ക് ആദ്യം മുളകിൻ തല കൊടുത്ത നമ്പൂതിരിപ്പാടക്കം, സാമൂതിരിപ്പാടക്കം എല്ലാവരെയും കച്ചവടക്കാർ ചീത്ത പറഞ്ഞു. യുദ്ധത്തിന് മുമ്പും പിമ്പും ഒരേ നിലവാരം ദീക്ഷിച്ച നിസ്സംഗൻ ഏലം മാത്രമായിരുന്നു. അതുമാത്രമായിട്ട് ഒരു കമ്പോളച്ചരക്കാവില്ല. ഇറാൻ, ഇറാഖ്, മെസപ്പൊട്ടേമിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പട്ടാളക്കാർ അയച്ചിരുന്ന പണവും നിന്നു. അവരും മടങ്ങിയെത്തി. പോലീസുകാരായും ഡഫേദർമാരായും മറ്റും കുറച്ച് ഇടത്തരക്കാരായ പട്ടാളക്കാർ രക്ഷപ്പെട്ടു. ഭൂരിപക്ഷത്തിനും തൊഴിലില്ല. തൊപ്പിയും കുപ്പായവും ബൂട്ട്സും ട്രങ്കും വിറ്റ് തിന്നിട്ട് അവർ നാട്ടിൽ തെക്കുവടക്ക് നിഴൽ നടത്താൻ തുടങ്ങി. തീപൂട്ടാത്ത അടുപ്പുകൾ വർദ്ധിച്ചു. മോഷണം, കൊല തുടങ്ങിയ സാംസ്കാരിക പരിപാടികളും. ഇത് വേലുമ്മാന് വീണ്ടും ഒരു കൊയ്ത്തുകാലമുണ്ടാക്കി. മോഷണക്കേസുകളുടെ മാധ്യസ്ഥം മൂലവും കൊലക്കേസുകളുടെ അരുപറ്റി നിന്നും നിത്യച്ചെലവിൻ്റെ കാര്യം കഴിയും. സ്ഥിരം സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ പൊളിച്ചെഴുത്തിന്മേൽ തന്നെ പിടിച്ചു. അന്ന് പൊളിച്ചെഴുത്തു സംഖ്യ ഒരു താഴ്ന്ന ഇടത്തരക്കാരന് മനോരാജ്യം വിചാരിക്കാൻ പോലും വയ്യായിരുന്നു. ആ തക്കം ഉപയോഗപ്പെടുത്തി

0: മേൽച്ചാർത്തങ്ങനെ നടന്നു. വേലുമ്മാൻ അങ്ങനെ കൊഴുത്തു. ഈ സൂത്രപ്പണി നമ്പിടിക്കും നന്നയെ പിടിച്ചു. താനായിട്ട് ഒരു ദ്രോഹവും ചെയ്യേണ്ട. കുടിയൊഴിപ്പിക്കലെല്ലാം മേൽച്ചാർത്തുകാരൻ കഴിച്ചുകൊള്ളും. വരുമാനം തനിക്ക് വർദ്ധിക്കുകയും. വേലുനായർ ബുദ്ധിമാനാ, അദ്ദേഹം സ്വന്തം ഭാര്യയോട് പറഞ്ഞു. ഒരു കുട്ടിയുടെ അമ്മയായി കഴിഞ്ഞിരുന്ന ആ സാധ്വി മൂളി. ശരിയാ. മലബാർ ലഹള കൂടി കഴിഞ്ഞപ്പോൾ സംഗതികൾ ചില ചില ഭാഗങ്ങളിൽ കുറേ കൂടി അലുക്കുലുക്കായി. ആ തക്കവും വേലുമ്മാൻ കൈയൊഴിച്ചില്ല. കലങ്ങുന്ന കുളങ്ങളുടെ മേലെ ചുറ്റുന്ന ഒരു ചക്കിപ്പരുന്തായിരുന്നു അയാൾ. തരം കിട്ടിയാൽ മീൻ പിടിക്കാം, ഇല്ലെങ്കിൽ ആകാശത്ത് ഉലാത്തുന്നതിന് ലൈസൻസ് വേണോ എന്നൊരു മട്ടും ദീക്ഷിക്കും. അയാൾക്ക് ഒരാദർശമേ ഉള്ളൂ, പണമുണ്ടാക്കുക. പണമുണ്ടെങ്കിൽ മറ്റെന്തും നടക്കും എന്ന് ചെറുപ്പത്തിലെ അനുഭവങ്ങൾ അയാളെ പഠിപ്പിച്ചിരുന്നു. ഭഗന്റെ ആർത്തിയും ഭീഷ്മരുടെ ഇച്ഛാശക്തിയും ഉണ്ടായിരുന്ന അയാൾ ഒരു ചിരിക്കുന്ന ചെക്കുത്താനായി മാറി. ഒരു തറവാട് പടുത്തുകെട്ടിയവനാണെന്ന് ആളുകളെ കൊണ്ട് പറയിക്കണം. അതും ഒരു വാശിയായിരുന്നു.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: നമസ്തേ അനന്തപുരിയിൽ, ഇനി സ്മൃതി മധുരം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: ആകാശത്തിന്റെ നെറ്റിയിൽ പ്രകൃതി ചാർത്തുന്ന വർണ്ണപ്പൊട്ടാണ് മഴവില്ല്. മഴത്തുള്ളികളെ സൂര്യകിരണങ്ങൾ പുൽകുമ്പോൾ നിമിഷങ്ങൾ മാത്രം വിരിഞ്ഞു നിൽക്കുന്ന ആ അത്ഭുതം ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളും ക്ഷണികമാണെങ്കിലും മറക്കാനാവാത്തവയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ചില ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിലൂടെ. ആദ്യ ഗാനം തുടർക്കഥ എന്ന ചിത്രത്തിൽ എസ് പി വെങ്കടേഷിന്റെ സംഗീത സംവിധാനത്തിൽ കെ എസ് ചിത്ര പാടിയത്. ഗാനരചന ONV കുറുപ്പ്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: കഥ ഇതുവരെ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. പഠിത യേശുദാസും കേസ് ചിത്രയും, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സ്മൃതി മധുരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഹലോ എന്ന ചിത്രത്തിൽ അഫ്സലും മഞ്ജരിയും പാടിയത്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: മഴവില് എന്ന അത്ഭുതത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
0: മാലിക് എന്ന ചിത്രത്തിൽ സൂരജ്, സന്തോഷം, കേസ് ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ഹരിചരണം കെ എസ് ചിത്രയും പാടിയത് ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

ഇന്ന് നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്തും നാളെ രാവിലെ 6-2. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹരിബന്ധേ കുട്ട,
0: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ആദ്യഗാനം രവീന്ദ്ര ജെയിന്റെ സംഗീത സംവിധാനത്തിൽ വിജയ് യേശുദാസ് പാടിയത്. ചിത്രം ആകാശത്തിന്റെ നിറം. ഗാനരചന ONV കുറുപ്പ്.

ജോബി കാവാലത്തിന്റെ വരികൾക്ക് ആന്റണി ജോൺ ഈണം നൽകി ജാസി ഗിഫ്റ്റ്, അരുൺ അലത്ത്, ജോഷ്വ എന്നിവർ പാടിയ ഗാനം. ചിത്രം 8 AM.

എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ശില്പാരാജും പാടിയ ഗാനം. ചങ്ങമ്പുഴയുടെ വരികൾക്ക് രമേശ് നാരായണൻ ഈണം നൽകിയിരിക്കുന്നു.

സ്വന്തം സംഗീതത്തിൽ രാഹുൽ രാജിനൊപ്പം സുനിത സാരഥി പാടിയ ഗാനം ചിത്രം ഇ. ഗാനരചന വിനായക് ശശികുമാർ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് റെക്സ് വിജയൻ ഈണം നൽകി. റെക്സ് വിജയനൊപ്പം ആൻ ആമി പാടിയ ഗാനം ചിത്രം മായാനദി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹന്തി ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. വെനസ്വേലയിലെ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോ യു പി രാജീവിനെ നിയമിച്ചു. വിഎസ്എസ്സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർക്ക് കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ ഈജിപ്റ്റ് ഇറാൻ മത്സരം 1-1 എന്ന നിലയിലാണ്. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലാന്റിനെതിരെ എതിരില്ലാത്ത 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 11 മണിക്ക്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പുത്തൻ പാട്ടുകൾ കേൾക്കാം. ആദ്യഗാനം സർവം മായ എന്ന ചിത്രത്തിൽ ശക്തിശ്രീ ഗോപാലൻ പാടിയത്. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.

0: പീട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
1: ചിത്രം ആശാൻ, എസ് പി ചരൺ, ആവിർഭാവ് എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, ജോൺ പോൾ ജോർജിന്റെ സംഗീതം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും പാടിയ ഗാനം. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം ആനന്ദ് മധുസൂദനൻ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: സ്വന്തം സംഗീതത്തിൽ ശ്രീഹരി കെ നായർ പാടിയ ഗാനം, ചിത്രം അഭിലാഷം, ഗാനരചന ഷംസു സേബ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താരൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്.

0: ദാസകൃത്തും.
1: മനു മഞ്ജിത്തിന്റെ വരികൾക്ക് സനൽ ദേവ് ഈണം നൽകി. ദാലിയ നവാസും ജോയൽ ജെയിംസും പാടിയ ഗാനം. ചിത്രം ആശകൾ ആയിരം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203

0: 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 215 രൂപ വർദ്ധിച്ച് 13,195 രൂപ നിരക്കിലും പവന് 1,720 രൂപ വർദ്ധിച്ച് 1,05,560 രൂപ നിരക്കിലുമാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആഘോഷം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. പാടിയത് എം ജി ശ്രീകുമാർ, ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം സ്റ്റീഫൻ ദേവസി. അടുത്ത ഗാനം ആം ആ എന്ന ചിത്രത്തിൽ സേബ ടോമി പാടിയതാണ്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്ഫോർട്ട്.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിൽ രാഘു പാടിയ ഗാനം വൈശാഖ് സുഗുണന്റെ വരികൾക്ക് ബിബിൻ അശോക് ഈണം നൽകിയിരിക്കുന്നു.

ബെസ്റ്റി എന്ന ചിത്രത്തിൽ അഫ്സൽ, സിയ ഉൽ ഹഖ്, ഫരീഷ ഹുസൈൻ എന്നിവർ പാടിയത്. ഗാനരചന ജലീൽ കെ ബാവ, സംഗീതം അൻവർ അമൻ.

ഗുരു കിരണിന്റെ സംഗീത സംവിധാനത്തിൽ വിജയ് പ്രകാശ് പാടിയ ഗാനം. ഗാനരചന റാപ്പർ ജുഗ്രു. ചിത്രം ഖാർഗാ.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ സമയം 11 മണി. ഇനി പ്രധാന വാർത്തകൾ. നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസുമായി നയതന്ത്ര ബന്ധത്തിന്റെ 50th വാർഷികാഘോഷം.

ഉഷവേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 1,980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മൊക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യവിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പദ്ധതി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12:00.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: മഹാരാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ മഹാരാജാവുമായിരുന്ന ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ രചിച്ച പദങ്ങൾ ഗാനകൈരളിയുടെ മുൻ അധ്യായങ്ങളിലൂടെ നമ്മൾ കേട്ടിരുന്നു. മോഹനസുന്ദരങ്ങളായ സ്വാതിപദങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം ഇന്നത്തെ അധ്യായത്തിലൂടെ. കേരളത്തിന്റെ ശാസ്ത്രീയ സംഗീത പാരമ്പര്യത്തിന്റെ ആധാരശിലയെന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന സ്വാതികൃതികളുടെ മാധുര്യം നമുക്ക് ആസ്വദിക്കാം.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അടുത്തതായി ഹാഹന്ത സന്താപം എന്നു തുടങ്ങുന്നു. നീലാംബരി രാഗം, മിശ്രചാപ്പ് താളം. പാടിയത് മായാനാരായണൻ.

0: മഹാരാജ ശ്രീ സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം സന്ദീപ് സുരേഷ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
6: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
6: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
10: ഷോറൂം സന്ദർശിക്കൂ.
11: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
13: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
14: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
13: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സൗഹൃദം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജയചന്ദ്രനും സിന്ധു ദേവിയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ഗാനത്തിന്റെ വരികൾ പൂവച്ചൽ ഖാദർ. ചിത്രം മനസ്സേ നിനക്കും മംഗളം.

0: ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. ചിത്രയും എം ജെ ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം അഭിമന്യു.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം മുഖമുദ്ര. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിദ്ധാര.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 12 മണി. ഇനി പ്രധാന വാർത്തകൾ, തുടർന്ന് നവമാധുരി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന സീഷെൽ സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷെലിലെ ഇന്ത്യൻ സമൂഹമായും പ്രധാനമന്ത്രി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ആഗോളതലത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ. ഇക്കാര്യത്തിൽ ലീഗും മറ്റ്

ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും കുന്നമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കത്തോണും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. എം എ റസാഖ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കെ എസ് ഇ ബി ഓഫീസിൽ നിന്ന് അലുമിനിയം കമ്പി മോഷ്ടിച്ച കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരുമടക്കം അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് കെ എസ് ഇ ബി ഓഫീസിൽ നിന്ന് 100 കിലോ അലുമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് സ്വയം വിവരങ്ങൾ നൽകാൻ സാധിക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നവമാധുരി. നവമാധുരിയിലെ ആദ്യഗാനം അഭയ് ജ്യോത് പുകറും അന്വേഷയും പാടിയത്, ചിത്രം സോളമന്റെ തേനീച്ചകൾ. ഗാനത്തിന്റെ വരികൾ വിനായക് ശശികുമാർ, സംഗീതം വിദ്യാസാഗർ.
1: ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധ

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഷഹീറ നസീറിന്റെ വരികൾക്ക് മോഹൻ സിദ്ധാര സംഗീതം നൽകി. വിധു പ്രതാപ് പാടിയത് ചിത്രം ചങ്ങായി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: 13 രാത്രി. ഈ ചിത്രത്തിന് വേണ്ടി ഹരിചരൻ പാടിയത്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും രാജു ജോർജ്.

പ്രിയ ശ്രോതാക്കളെ, നവമാതിരി തുടരുന്നു. സ്വന്തം സംഗീതത്തിൽ ഹിഷാം അബ്ദുൽ വഹാബ് പാടിയത് ചിത്രം ഓളെ കണ്ട നാൾ. ഗാനത്തിന്റെ വരികൾ ഡെൽജോ.

മെജോ ജോസഫിന്റെ സംഗീതത്തിൽ കെ എസ് ഹരിശങ്കറും നിത്യമാമനും പാടിയത് ചിത്രം കായ്പോള, രചന വിനായക് ശശികുമാർ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി സിത്താര പാടിയത് ചിത്രം സാൾട്ട് മാംഗോ ട്രീ

വൈക്കം വിജയലക്ഷ്മിയും സംഘവും പാടിയത് ചിത്രം ഭരതനാട്യം. മനു മഞ്ജത്തിൻ്റെ വരികൾക്ക് സാമുവൽ എബിയുടെ സംഗീതം.

0: ഈ ഗാനത്തോടെ നവമാധുരി സമാപിക്കുന്നു.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: ആകാശവാണി അനന്തപുരി FM.

0: കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു.
1: നിറങ്ങൾ മാഞ്ഞുപോയ ഒരു ലോകത്തെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉടുക്കുന്ന വസ്ത്രത്തിനോ അണിയുന്ന ആഭരണത്തിനോ ചെടികൾക്ക് പൂക്കൾക്ക് സർവചരാചരങ്ങൾക്കും എന്തിന് ആഹാരത്തിന് പോലും നിറമില്ലാത്ത ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിറങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള

കഴിവില്ലായ്മയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വർണ്ണാന്ധത വരുമ്പോൾ ഏതെങ്കിലും ഒരു നിറമോ അല്ലെങ്കിൽ ഒന്നിലധികം നിറങ്ങളുടെയോ അന്ധത ഉണ്ടാകാം. ഉദാഹരണത്തിന് ചുവപ്പ് പച്ച വർണ്ണാന്ധത, നീല പച്ച വർണ്ണാന്ധത, പച്ച മഞ്ഞ വർണ്ണാന്ധത. ഇതിൽ ചുവപ്പ് പച്ച വർണ്ണാന്ധതയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ജോൺ ഡാൾട്ടൺ എന്ന രസതന്ത്രജ്ഞനാണ് ആദ്യമായി ഈ അസുഖത്തെപ്പറ്റി പ്രബന്ധം തയ്യാറാക്കിയത്. 1798-ൽ വർണ്ണങ്ങൾ കാണുന്നതിനെക്കുറിച്ചുള്ള അസാധാരണമായ വസ്തുതകൾ എന്ന ഈ പഠനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. തന്റെ തന്നെ വർണ്ണാന്ധതയെക്കുറിച്ച് മനസ്സിലായതാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്താൻ പ്രേരണയായത്. ഈ അസുഖത്തെ ഡാൾട്ടിനിസം എന്നും അതുകൊണ്ട് വിളിക്കപ്പെടാറുണ്ട്. വർണ്ണാന്ധത എന്നത് ഒരു അസുഖം എന്നല്ലാതെ ഒരു വൈകല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ നിറങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പലതരം കിരണങ്ങൾ പ്രവഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ കിരണങ്ങൾ വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിൽ അഥവാ വേവ് ലെങ്തിലാണ് ഉള്ളത്. 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കുള്ള തരംഗ ദൈർഘ്യമുള്ള രശ്മികളുടെ കൂട്ടത്തെയാണ് കാഴ്ചയുടെ വർണ്ണരാജി അഥവാ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ പരിധിയിൽപ്പെടുന്ന തരംഗ ദൈർഘ്യത്തിലുള്ള രശ്മികൾ മാത്രമേ മനുഷ്യന് കാണാൻ കഴിയൂ. നിറങ്ങളുടെ ലോകമുണ്ടാകാൻ കാരണം നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപടലമായ റെറ്റിനയിലെ കോൺ എന്ന പ്രത്യേക കോശങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. 3 തരം കോൺ കോശങ്ങളാണ് നേത്രപടലത്തിൽ ഉള്ളത്. 400 മുതൽ 500 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം സംഭവിക്കുന്ന നീല കോൺ കോശങ്ങളും 450 മുതൽ 630 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന പച്ച കോൺ കോശങ്ങളും 500 മുതൽ 700 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന ചുവന്ന കോൺ കോശങ്ങളുമാണ് ഇവ. കണ്ണിലേക്ക് പ്രതിഫലിച്ച് എത്തുന്ന കിരണങ്ങളുടെ തരംഗ ദൈർഘ്യങ്ങൾക്ക് അനുസരിച്ച് മുൻപറഞ്ഞ കോൺ കോശങ്ങൾ വ്യത്യസ്ത അളവിൽ ഉത്തേജിക്കപ്പെടുകയും കാഴ്ചയുടെ നാഡികളിലൂടെ ഈ സിഗ്നലുകൾ തലച്ചോറിലെ ഉന്നത കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് പ്രാഥമിക നിറങ്ങളുടെ മിക്സിംഗ് സംഭവിക്കുകയും ചെയ്യുന്നു. ഏത് നിറം കാണുവാനും പ്രാഥമിക നിറങ്ങളുടെ ചുവപ്പ്, നീല, പച്ച എന്നിവ വിവിധ അളവിൽ സംയോജിച്ചാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നിറങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. നവജാത ശിശുവിന് 5 മാസമാകുന്നതോടുകൂടി വിവിധ നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ സമയത്ത് കളിപ്പാട്ടങ്ങളിലെ പല നിറങ്ങളിലും കുഞ്ഞുങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നത്. ഈ സമയത്ത് പല നിറങ്ങളിലുള്ള കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ കാഴ്ച മണ്ഡലത്തിൽ വയ്ക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് വർണ്ണാന്ധതയുടെ കാരണങ്ങൾ? മിക്കവരിലും വർണ്ണാന്ധത ജനിതകപരമായ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആർജിതമായും വർണ്ണാന്ധത കണ്ടുവരാറുണ്ട്. കാഴ്ച ഞരമ്പിനോ അഥവാ മാക്കുല അഥവാ പീത ബിന്ദുവിലോ കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ആർജിത വർണ്ണാന്ധത ഉണ്ടാകുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രമേഹം, ഗ്ലോക്കോമ, മദ്യപാനം, ചില മരുന്നുകളുടെ ദീർഘനാളായുള്ള ഉപയോഗം എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രായാധിക്യം കൊണ്ടും നേത്രഗോളത്തിനുള്ളിലെ ലെൻസിലെ ചില മാറ്റങ്ങൾ കൊണ്ടും ചിലരിൽ വർണ്ണാന്ധത ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരെയാണ് ഈ അവസ്ഥ കൂടുതൽ ബാധിക്കുക. ലോകത്ത് പുരുഷന്മാരിൽ 5 മുതൽ 8% പേരെയും സ്ത്രീകളിൽ 0.5 മുതൽ 1% വരെയും ബാധിക്കുന്ന രോഗമാണ് വർണ്ണാന്ധത. എന്തുകൊണ്ടാണ് വർണ്ണാന്ധത പുരുഷന്മാരെ കൂടുതൽ ബാധിക്കുന്നത് എന്ന് നോക്കാം. കളർ ബ്ലൈൻഡ്നെസ് ഒരു എക്സ്ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. അതായത് നമുക്കറിയാം ഒരു പുരുഷന് സെക്സ് ക്രോമസോം XY ആണെന്നും ഒരു സ്ത്രീക്ക് XX ആണെന്നും. ഈ എക്സ് ക്രോമസോമിലുള്ള ഒരു ജീനിനുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് വർണ്ണാന്ധത ഉണ്ടാകുന്നത്. പുരുഷന്മാരിലുള്ള ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ അഥവാ വ്യതിയാനം സംഭവിക്കുമ്പോൾ വർണ്ണാന്ധത ഉണ്ടാകുന്നു. എന്നാൽ സ്ത്രീകളിൽ 2 X ക്രോമസോം ഉള്ളതിനാൽ ഒന്നിന് വ്യതിയാനം സംഭവിച്ചാലും അസുഖം ബാധിക്കാറില്ല. പക്ഷേ അവർ കാരിയറായി അടുത്ത തലമുറയിലേക്ക് ഈ രോഗം കൈമാറ്റം ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് കളർ ബ്ലൈൻഡ്നെസ് വരണമെങ്കിൽ അവരുടെ 2 X ക്രോമസോമിലും വ്യതിയാനം സംഭവിക്കണം. അതായത് അച്ഛൻ രോഗമുള്ള ആളും അമ്മ കാരിയറും ആയിരിക്കണം. അപ്പോൾ ഒരു പുരുഷന് വർണ്ണാന്ധത പാരമ്പര്യമായി കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, ഒരിക്കലും അച്ഛനിൽ നിന്നല്ല. ഇനി വർണ്ണാന്ധത എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം.
വർണ്ണാന്ധത പരിശോധിക്കാനായി നേത്രവിഭാഗം ഒപിയിലും മറ്റും ഒരു ബുക്ക് വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബുക്കിൽ പല നിറത്തിലുള്ള പേജുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്പറുകൾ വർണ്ണാന്ധത ഉള്ളവർക്ക് തീവ്രതയനുസരിച്ച് വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇഷിഹാരാസ് ചാട്ട്

0: എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ഇഷിഹാര പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന നിരവധി നിറത്തിലുള്ള പ്ലേറ്റുകളുണ്ട്. ഇവയിൽ ഓരോന്നിനും നിറത്തിലും വലിപ്പത്തിലും ക്രമരഹിതമായി പ്രത്യക്ഷപ്പെടുന്ന പൊട്ടുകൾ അടങ്ങിയ ഒരു വൃത്തമുണ്ട്. വൃത്തത്തിനുള്ളിൽ സാധാരണ വർണ്ണദർശനമുള്ളവർക്ക് വ്യക്തമായി കാണാവുന്നതും വൈകല്യമുള്ളവർക്ക് അദൃശ്യമായതോ കാണാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒരു സംഖ്യയോ രൂപമോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ 38 പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇഷിഹാര ടെസ്റ്റ് വഴി സ്കൂൾ ടീച്ചർമാർക്ക് വർണ്ണാന്തത കണ്ടുപിടിക്കുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. അതുവഴി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിലെ വർണ്ണ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹായിക്കുവാനും അധ്യാപകർക്ക് കഴിയും. മറ്റു പല പരിശോധനകൾ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് സ്ക്രീൻ ചെയ്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത ഇനി എങ്ങനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന് നോക്കാം. അധികം പേരിലും മൈൽഡ് അഥവാ ലഘുവായ പ്രശ്നമാണ് ഉള്ളത്. പരിശോധന സമയത്ത് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പോലും അറിയുകയുള്ളൂ. അത് അവരുടെ സാധാരണ ജീവിതത്തെ ഒട്ടും ബാധിച്ചിട്ടും ഉണ്ടാകില്ല. മോഡറേറ്റ് അഥവാ അല്പം കൂടിയ തരം ആണെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കളറോ ഷാഡോയോ ആണ് കാണുന്നത് എങ്കിലും സാധാരണ പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയില്ല. പ്രതിവിധി ഇല്ലെങ്കിലും വിവിധ അനുരൂപപ്പെടുത്തലുകൾ അഥവാ അഡാപ്ഷൻ ടെക്നിക് ഈ രോഗികൾക്ക് സഹായകമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ പോലുള്ള കാര്യങ്ങളിൽ ചുവപ്പ്, മഞ്ഞ, പച്ച മുതലായ ലൈറ്റുകൾക്ക് ഒരു ക്രമമുണ്ട്. അവയുടെ സ്ഥാനം വെച്ച് സിഗ്നൽ പാലിക്കാൻ ഇവർക്ക് കഴിയും. കൂടാതെ മറ്റു ദൈനംദിന പ്രവൃത്തികളെയും അനുരൂപപ്പെടുത്താൻ അവർക്ക് സാധിക്കും. മുൻകാലത്ത് ഇത്തരം വ്യക്തികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ 24/7/2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിലൂടെ ലഘുവായതോ അല്പം കൂടിയതോ ആയ വർണ്ണാന്ധതയുള്ള വ്യക്തികൾക്ക് ലൈസൻസ് ലഭിക്കും. പൂർണ്ണമായും വർണ്ണാന്ധത ഉള്ളവരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. വർണ്ണാന്ധതയുടെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിറങ്ങൾ തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്നത് മൂലം നിത്യജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയായിട്ടുണ്ട്. 1875 സ്വീഡനിൽ ഒരു തീവണ്ടി അപകടത്തിന് തന്നെ ഇടയായി. എഞ്ചിൻ ഡ്രൈവർ കളർ ബ്ലൈൻഡ് ആയിരുന്നതാണ് അപകട കാരണമെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. നിറങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർക്ക് ഈ രോഗം ബുദ്ധിമുട്ടുകൾ തന്നെ വരുത്തിവെക്കുന്നു. പെയിന്റിംഗ്, ഡിസൈനിങ്, പ്രിന്റിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ നിറങ്ങൾക്ക് മർമ്മ പ്രാധാന്യമുണ്ട്. വർണ്ണാന്ധതയ്ക്ക് ചികിത്സ ലഭ്യമല്ല. എന്നാൽ വർണ്ണാന്ധത തിരിച്ചറിയുന്ന ഒരാൾക്ക് മുൻകരുതൽ എടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇത്തരക്കാരെ സഹായിക്കുവാനായി ചിലതരം പ്രത്യേക ലെൻസുകളും മൊബൈൽ ആപ്പുകളും വിപണിയിൽ ലഭ്യമാണ്.
1: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രജാപതി ഈ ചിത്രത്തിനു വേണ്ടി ചിത്രം പാടിയത് രചന ഗിരീഷ് മുതഞ്ചേരി, സംഗീതം തേജ് മർവിൻ.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ സമയം 1:00. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗത്വം നേടുന്നതിന് ഇന്ത്യയുടെ ശ്രമത്തെ സീഷെൽസ് പിന്തുണച്ചു. ജനസംഖ്യ, ആഗോള സ്വാധീനം, സമാധാന പരിപാലനം, സമുദ്ര സുരക്ഷ തുടങ്ങിയവയിലെ സംഭാവനകളാൽ ഇന്ത്യ സ്ഥിരാംഗത്വം അർഹിക്കുന്നുവെന്ന് സീഷെൽസ് വിദേശകാര്യമന്ത്രി ബാരി ഫൗറെ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഫയലുകൾ അതിവേഗം നീക്കിയത് LDF ഗവൺമെന്റാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മദ്യനയത്തിൽ എന്ത് വേണമെന്ന് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചറിലും കാട്ടാന ആക്രമണം നടത്തി. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനം ആന മറിച്ചിട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളിലൂടെ രക്ഷപ്പെട്ടു. ഹെലൻ കെല്ലറുടെ 147th ജന്മദിനാഘോഷവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സംഗമവും കോഴിക്കോട്ട് നടത്തി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ

സമന്വയ പ്രോജക്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. ഈ പരിപാടിയിലൂടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിലേക്ക്: ഇഷ്ടഗാനത്തിന്റെ തുടക്കം സ്പേസ്, ചിത്രത്തിന്റെ പേര് സ്പേസ്, ഗാനം ആവശ്യപ്പെടുന്ന ആളിന്റെ പേരും സ്ഥലവും എന്നിവ ഉൾപ്പെടുത്തി 8281403005 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കുക. ഇന്ന് ഈണപ്പൂക്കൂടയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ആദ്യഗാനം അവൾക്ക് മരണമില്ല. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും പി മാധുരിയും പാടിയത്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മൊട്ടമൂട് നിന്നും സുനിൽ, അനിത, അമ്പാടി എന്നിവരാണ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: വട്ടിയൂർക്കാവിൽ നിന്നും സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടത്, യേശുദാസ് MS ജാനകിയും പാടിയ ചിത്രം ബന്ധം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.
3: ഈണപ്പൂക്കൂട തുടരുന്നു. ബിജു തിരുമേനിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം അങ്ങാടി. ഈ ഗാനം കൈതമുക്കുന്നും ജയചന്ദ്രൻ നായർ ആവശ്യപ്പെട്ടതാണ്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ആയിരപ്പറ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മെഡിക്കൽ കോളേജ് തുറവിക്കൽ നിന്നും സതീഷ് കുമാർ, സുമ, അനൂപ്, അശ്വനാഥ്.

ഈണപ്പൂക്കൂടയിലെ അടുത്ത കരം കണ്ണൂർ നിന്നും രജിത പ്രതാപൻ ആവശ്യപ്പെട്ടത്. നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി രവി ബോംബെയുടെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയത്. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്.

ഈണപ്പൂക്കൂട തുടരുന്നു. ഗിരീഷ് പതിഞ്ചലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം അഗ്നിദേവൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് വർക്കല നിന്നും പ്രിയ

ജയചന്ദ്രനും ചിത്രയും പാടിയത് ചിത്രം വാർത്തക്യ പുരാണം. ഗാനതിരവരികൾ എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ. ഈ ഗാനം ഈണപ്പൂക്കുടയിലൂടെ ആവശ്യപ്പെട്ടത് എടപ്പാൾ.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹരിമണ്ടേ കുട്ട
0: കാണട്ടെ. വോ, എന്റെ ഫേവറേറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

ഈണപ്പൂക്കൂടയിലെ അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വിരലുകൾക്ക് ജോൺസൺ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം കിരീടം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മണ്ണാറം പാറ നിന്നും കീർത്തന.

0: ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: കണ്ണൂർ ചിറ്റാരിപ്പറമ്പെന്നും ബാബു ആവശ്യപ്പെട്ടത്. യേശുദാസ് പാടിയത് ചിത്രം ഇനിയെത്ര സന്ധ്യകൾ. ഗാനത്തിന്റെ വരികൾ മങ്കമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ.

ഗോപകുമാറും എസ് ജാനകിയും പാടിയത് ചിത്രം ശക്തി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് കെ ജെ ജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് എറണാകുളത്തുനിന്നും സൽമ ജമാലുദ്ദീൻ.

വേനലിൽ ഒരു മഴ. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടത് ചെങ്കോട്ടുകോണത്തുനിന്നും ഷീജ. രചന ശ്രീകുമാര തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ.

ഈണപ്പോക്കൂട ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ സമാപിക്കുന്നു. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഈണപ്പൂക്കൂട വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2. ഇന്ന് പരിപാടിയിൽ ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി.

0: ആകാശവാണി ആനന്ദ ബ്രീഫ്. സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോകത്തെ ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയുടെ സംഭാവനയിലാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ MSME ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സീഷെൽസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സീഷെൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. അടുത്ത വർഷത്തിന്റെ ആദ്യപാദത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് US സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയായെന്നും അവസാനഘട്ടത്തിലാണെന്നും റൂബിയോ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുസ്ഥിര വികസനത്തിനും സമ്പദ്ഘടനയ്ക്കും MSME കൾ സുപ്രധാനമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MSME ദിന മഹോത്സവവും സെമിനാറും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം മറ്റന്നാൾ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെ പ്രായക്കാരായ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും.

തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ നവമധു പാറക്കെട്ടിലേക്ക് തെന്നിവീണ് മരിച്ചു. ഭക്ഷണം നൽകവേ ഇരച്ചെത്തിയ ഒരു കൂട്ടം കുരങ്ങുകളെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് യുവതി അപകടത്തിൽപ്പെട്ടത്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: നേർമൊഴി.
1: ഇന്ന് നേർമൊഴിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: യോഗ്യരായ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ഗുരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മോട് സംസാരിക്കുന്നത് പ്രൊഫസർ വി പി ജഗതിരാജ്. അദ്ദേഹം വൈസ് ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന ലക്ഷ്യം എന്താണ്?
3: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഏജ് ലിമിറ്റില്ലാതെയും ഹയർ എഡ്യൂക്കേഷൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഈ പഠിക്കുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. നമ്മളിവിടെ 18 വയസ്സ് തൊട്ട് 85 വയസ്സ് വരെ പഠിക്കുന്നുണ്ട്. എലിജിബിളിറ്റി ആയിട്ടാണ്, അതായത് പ്ലസ് ടു അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് മിനിമം 2 വർഷത്തെ ഗവൺമെൻറ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് യു ജി പ്രോഗ്രാമും ചെയ്യാം. അതുപോലെ ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ ഏത് പി ജി പ്രോഗ്രാം ചെയ്യാം. പണ്ട് നമുക്ക് ഈ എം എ മലയാളം വേണമെങ്കിൽ ബി എ മലയാളം വേണ്ട, ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ബി എ ഹിന്ദി എടുത്തവർക്ക് വേണമെങ്കിൽ അവിടെ എം ബി എക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എം സി എക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും പഠിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി.
2: ഇപ്പം ഈ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി എയിം ചെയ്യുന്നത് ഏതെങ്കിലും സർവീസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണോ?
3: അത് മാത്രമല്ല സാറേ, നമ്മുടെ 50% റെഗുലർ സ്റ്റുഡൻസാണ്. മറ്റുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടും. നമ്മുടെ പാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടിട്ടില്ല പ്ലസ് ടുവിൻ്റെ? 90-95% അത്ര എല്ലാവർക്കും നമുക്ക് റെഗുലർ കോളേജിൽ കാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഒരു അത്താണിയാണ് നമ്മൾ. അപ്പം അങ്ങനെ തരുന്ന 50%. പിന്നെ സാറ് പറഞ്ഞോണം എല്ലാ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയപ്പോൾ ഇപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു, കേരളത്തിന് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ ജോയിൻ ചെയ്യുന്നുണ്ട്, പിന്നെ റിട്ടയറായിട്ടൊരു ജോയിൻ ചെയ്യുന്നു, പണ്ട് ഡിഗ്രി എടുക്കാൻ പറ്റാത്തവർ ജോയിൻ ചെയ്യുന്നു, വീട്ടമ്മമാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും പഠിക്കാനുള്ള ഒരു അവസരം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളൂ. ഇപ്പം 84,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്.
2: കൊല്ലത്താണ് ആസ്ഥാനം?
3: കൊല്ലത്ത് ആസ്ഥാനം. അടുത്ത വർഷം ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ട് ജൂലൈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സൈറ്റ് പോർട്ടലിൽ പോയാൽ എൻ്റെ കംപ്ലീറ്റ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നമ്മൾ ഈ വർഷം 1.5 ലക്ഷം സ്റ്റുഡൻസിനാണ് പ്രതീക്ഷിക്കുന്നത്.
2: അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇപ്പം കേരളത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികളുടെ എത്ര പെർസെൻറ്റേജ് ഒരു പക്ഷേ
3: ഈ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്നുണ്ട്? എല്ലാ യൂണിവേഴ്സിറ്റി, ഈ അഫിലിയേറ്റഡ് കോളേജ് അല്ല ഞാൻ ഈ പറയുന്നത്, അതിനകത്ത് വന്നിട്ട് ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അതായത് 24-25 ഡേറ്റ വെച്ചിട്ടാണ്, അന്ന് 64%. അപ്പം നമ്മൾ 43% ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റർ ചെയ്യുന്നത്. അതിപ്പോൾ ഈ 26 ആകുമ്പോൾ ഇപ്പം തന്നെ 84, അതന്നെ 50% പോകും. 4 വർഷം കൊണ്ടുള്ള ഡെവലപ്മെൻറ്റാണ്.
2: പ്രധാനമായിട്ടും ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്?
3: 31 പ്രോഗ്രാമുണ്ട്, അത് 17 UG 14 PG. അതിൽ 6 എണ്ണം നമ്മൾ 4-ഇയർ പ്രോഗ്രാമിനോട് NEP പ്രകാരമുള്ള, അത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളത്. അതെന്ന് വെച്ചാൽ NEP അറിയാമല്ലേ, നമ്മളിപ്പം ഈ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. NEP ഫുള്ളായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഈ 4-ഇയർ ജോയിൻ ചെയ്തെങ്കിൽ 3-ഇയർ എക്സിസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിഗ്രി ആയിട്ട് ഇറങ്ങാം, അത് 4-ഇയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് ഓണേഴ്സ്. പിന്നെ 11 എണ്ണം നമ്മൾ 3-ഇയറിലാണ് കണ്ടെങ്കിൽ അടുത്ത വർഷം ഈ 17 പ്രോഗ്രാമും 4-ഇയറിലോട്ട് പോകണം. അതിൻ്റെ എല്ലാം റെഗുലേഷനെല്ലാം റെഡിയായി. ഡിഗ്രി പ്രോഗ്രാം BA മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ അതുപോലെ സോഷ്യോളജി, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹിന്ദി, അങ്ങനെയുള്ള എല്ലാ ഒരുവിധം. നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ ഒരു അമ്പലയുടെ കീഴിൽ. അപ്പോൾ ഫസ്റ്റ് ഫേസായിട്ട് നമുക്ക് ആ കോഴ്സ് എല്ലാം തുടങ്ങണമായിരുന്നു, അത് തുടങ്ങി. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസായിട്ട് ഇപ്പം BSc ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങി, MBA MCA തുടങ്ങി, BBA BCA തുടങ്ങി, പിന്നെ പബ്ലിക് ഇതുപോലെ നമ്മളിപ്പം മൾട്ടിമീഡിയ തുടങ്ങാൻ പോകണം. അടുത്ത വർഷം നമ്മൾ BS MSW BSW, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, BEd NCT അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ BEd തുടങ്ങാൻ പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ സയൻസ് സ്ട്രീമിലോട്ട് പോവുക, MSc മാത്തമാറ്റിക്സ് അടുത്ത വർഷം ഓഫർ ചെയ്യുന്നുണ്ട്. ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം അടുത്ത വർഷം നമ്മളൊരു വിർച്വൽ ലാബ് ക്രിയേറ്റ് ചെയ്യും. ഇവർക്ക് പ്രാക്ടിക്കൽ വേണമല്ലോ. ഇപ്പോൾ ഒരു AI ബേസ്ഡ് ഒരു വിർച്വൽ ലാബിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും.

0: അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് സബ്ജക്റ്റോടെ ഒക്കെ
1: സയൻസ് സബ്ജക്റ്റുകളാകുമ്പം പ്രാക്ടിക്കൽ കമ്പൾസറി ആണല്ലോ.
0: കമ്പൾസറി അത് 5 LSU ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ആൾ ഓവർ ദ കേരള ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജും മറ്റ് അഫിലിയേറ്റഡ് കോളേജൊക്കെ അവിടെ ഈ ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അവർ ഞായറാഴ്ചകളിലല്ലേ നമ്മൾ നടത്തുന്നത്, അപ്പോൾ ആ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഈ ലാബെല്ലാം നടത്തുന്നത്.
1: അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും.
0: പിന്നെ
1: അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീസ് കൊടുക്കുക അങ്ങനെ?
0: പിന്നെ നമ്മൾ നല്ലൊരു ഹോണറേറിയം കൊടുക്കുന്നുണ്ടല്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, അതുകൊണ്ടല്ലേ അവർ അസോസിയേറ്റ്. നമ്മളെല്ലാം നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലല്ലോ, നമ്മളിത് എല്ലാം ഹയർഡ് ഫെസിലിറ്റീസാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഇപ്പോൾ 44 എണ്ണമാണ്, അത് നമ്മളൊരു 65-70 ആക്കാൻ ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നു പോയി പഠിക്കുക എന്ന് വെച്ചാൽ ഈ പ്രായമായുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വലിയ യാത്ര ചെയ്ത് വരാത്ത രീതിയിൽ അത്. ഇപ്പോൾ ഞാൻ ചാർജ് എടുക്കും 22 എണ്ണമേ ഉള്ളത്, രണ്ട് വർഷം കൊണ്ട് ഞാനിപ്പോൾ 45 ആക്കി, അടുത്ത വർഷം അത് 10-15 എണ്ണം ആക്കും. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വലിയ യാത്ര ചെയ്യാതെ വന്ന് ഞായറാഴ്ചകളല്ലേ പോയി പഠിക്കാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നു. അതുപോലെ എക്സാം സെൻറ്റർ തന്നെ 60 എണ്ണമുണ്ട്, അവരെ വീട്ടിനടുത്ത് ഏകദേശം വന്ന് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരവും.
1: യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ്റെ നടപടിക്രമം എങ്ങനെയാണ്?
0: ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എലിജിബിലിറ്റി ഒരു പോർട്ടലുണ്ട്, ERP.SGOE.AC.IN, അതിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആണ്. ഫീസൊക്കെ വളരെ കുറവ്, 15,000 to 20,000 രൂപ വരുന്നുണ്ട്. MBAക്ക് നമ്മൾ 40,000 രൂപയുള്ളു മൊത്തം, ഒരു സെമസ്റ്ററിൽ 10,000 രൂപ.
1: 15,000 to 20,000 പറയുന്ന ഏത് കോഴ്സുകൾക്ക്?
0: അത് ഡിഗ്രി പ്രോഗ്രാമും PG ഉണ്ട്. അത് ചില കോഴ്സിന് ലാബ് ഉണ്ടെങ്കിൽ ചെറിയൊരു വ്യക്തി, അതാ ഞാൻ റേഞ്ച് പറഞ്ഞു. മറ്റേതല്ലെങ്കിൽ ഒരു 15,000-16,000 രൂപ
1: മൊത്തം.
0: അതല്ല MBA MCA 40,000 രൂപയുള്ളു. എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ എഴുതി കൊഴി കുട്ടിക്ക് IAS കിട്ടി തവണ, പിന്നെ നെറ്റ് ക്വാളിഫൈഡ് പെർസെൻറ്റേജ് എടുത്താൽ, ടോട്ടൽ നമ്പറല്ല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ പെർസെൻറ്റേജ്, നമ്മുടെ USP എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, അത് മാത്രം വായിച്ചിട്ടാണ് ഇവർ നെറ്റും GRF ഒക്കെ എഴുതുന്നത്. നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ LSE എന്ന് പറഞ്ഞ മഹാരാജാസ്, അല്ല മാറിബാനിയസ്, അതുപോലെ ഫേമസ് കോളേജാണ് നമ്മുടെ. ഇപ്പം പണ്ട് കുട്ടികൾ ഈ മഹാരാജാസ് പഠിക്കാൻ താല്പര്യം പെട്ടിരുന്നത്, ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഹാരാജാസിലൊന്ന് പഠിക്കണം, അതുകൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആർക്കൊക്കെയാണ് യോഗ്യത ഉള്ളത്? എന്റെ യോഗ്യത
0: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും അവിടെ പഠിക്കാം. 18 വയസ്സ് കഴിഞ്ഞ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ അത് ഡിഗ്രിക്കാണെങ്കിൽ ഇതിന് S+2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ, ഈ ഓപ്പൺ സ്കൂൾ വഴി, സാക്ഷര മിഷൻ വഴി, അല്ലെങ്കിൽ
1: +2 പാസ്സായിരിക്കണമെന്ന് നിർബന്ധമില്ല,
0: പാസ്സാവണം,
1: പാസ്സായിരിക്കണം, അല്ലെങ്കിൽ
0: ജസ്റ്റ് പാസ്,
1: അല്ലെങ്കിൽ തുല്യതാ കോഴ്സ്,
0: തുല്യതാ കോഴ്സ് പാസ്സായാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവന്ന്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 2-year diploma, ഈ ഫാർമസി ഗവൺമെൻറ് ഡിപ്ലോമ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല എലിജിബിലിറ്റി, അവർക്ക് ഡിഗ്രിക്ക് പഠിക്കുക. അതെന്ന് പറഞ്ഞാൽ 10,000-ക്കണക്കിന് സ്റ്റുഡൻസ്, ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യാത്ത ഏരിയ.
1: പല യൂണിവേഴ്സിറ്റികളിലേ ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്താറുണ്ട്. അപ്പം അതായത് +2 പാസ്സായിട്ടില്ലാത്ത കുട്ടിക്ക് അവരൊരു പരീക്ഷ നടത്തിയിട്ട്,
0: അതൊക്കെ ഭാവിയിൽ ആലോചിക്കും. അതായത് നമ്മളിപ്പം റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ പോകണം. അപ്പം അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെ ഈ ബ്രിഡ്ജ് കോഴ്സ് അതുപോലെ അല്ലെങ്കിൽ പാരമ്പര്യ നോളജ് ഒക്കെ എടുത്തിട്ടൊരു ക്രിയേറ്റ് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എലിജിബിലിറ്റി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട്. അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് ഞാൻ വേറെ എണ്ണം കൊണ്ടുവരാൻ പോകുന്ന, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് IT കഴിഞ്ഞ കുട്ടികളുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നവർക്ക് ഈ PSC ടെസ്റ്റിനോ UPSCക്കോ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിനോ ഒന്നിനും എഴുതാൻ പറ്റത്തില്ല, ഡിഗ്രി ഇല്ലാത്തതുണ്ട്. അങ്ങനെ 10,000-ക്കണക്കിന് ആര് പുറത്തുനിന്നിപ്പോണ്ട്. അപ്പം നമ്മൾ IT കഴിഞ്ഞ കുട്ടികൾക്ക്, 10ാം ക്ലാസ് IT കഴിഞ്ഞവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് കൊണ്ട്. അപ്പോൾ അവിടെ ഈ സാറ് പറഞ്ഞാണ് ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം, 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പോൾ അത് റൂളായിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ ഈ രണ്ട് പുതിയ എലിജിബിലിറ്റി ഞാൻ കൊണ്ടുവന്നത് 10,000-ക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണം കിട്ടാൻ പോകണം. എന്ന് വെച്ചാൽ അവർക്ക് ഡിഗ്രി എഴുതി എടുക്കാം, ജോലി ചെയ്യുന്ന കൂടെ ഡിഗ്രി എഴുതി എടുത്തിട്ട് നാളെ ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷന് PSCയോ അല്ലെങ്കിൽ ഇതുപോലെ സിവിൽ സർവീസോ സ്റ്റാഫ് സെലക്ഷനോ ഒക്കെ എഴുതാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് ഞാൻ നേരത്തെ സാറ് പറഞ്ഞില്ലേ, വിദ്യ കൊണ്ട് സ്വതന്ത്രം, എല്ലാ അർത്ഥത്തിലും. അല്ലാതെ എന്തെങ്കിലും പഠിപ്പിച്ച് വിദ്യ മാത്രം എന്ന് പറഞ്ഞാൽ ജോലിക്കല്ലല്ലോ സാറേ, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമാകുന്നുള്ള രീതിയിലാണ് ആ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്.
1: ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രികൾക്ക് ഉള്ള
0: അതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. അത് എല്ലാ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളും ചോദിക്കുന്ന എല്ലാവരും അപ്രിഹെൻഷൻ അതാ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജാണ് ഈ ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും. എത്രയോ പേര് നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ PhD അതുപോലെ PG പ്രോഗ്രാമിനെല്ലാം ഈക്വൽ വെയിറ്റേജ്, അങ്ങനെ ഒരു അപ്രിഹെൻഷൻ വേണ്ട. പിന്നെ അതുപോലെ ഈ ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഈ ശ്രീനാരായണഗുരു എന്തോ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കൊടുത്ത എല്ലാ കോഴ്സിനും UGC അപ്രൂവലും നമുക്ക് തുടങ്ങാൻ പറ്റും.
1: ഇപ്പോഴത്തെ പുതിയൊരു മാറിയൊരു സാഹചര്യത്തിൽ, തൊഴിൽ സാഹചര്യത്തിൽ, ഈ നൈപുണ്യ വികസനം അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല, അവിടെ ആവശ്യമുള്ള നോളജ് അവർക്കില്ല. അപ്പോൾ ഒരു ഡിഗ്രി പാസ്സായിട്ട് വരുന്ന ആൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോഴ് അയാൾക്ക് ആ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും
0: ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ഡേ സാറ് പറഞ്ഞത്, അതായത് സ്കിൽ ബേസ്ഡ് ജോബ്സ് ആണ്.

0: സിലബസ് എടുത്ത് നല്ല ഉഗ്രൻ സിലബസ്, അതിനകത്ത് നമ്മൾ സ്കിൽ കമ്പോണൻ്റ് ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കമ്പോണൻ്റ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു എംപ്ലോയബിലിറ്റി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇട്ട്, അതുപോലെ മൂക്ക് കോഴ്സ് പഠിക്കാനുള്ള, അതായത് IIT പോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് ഏരിയയിലുള്ള കോഴ്സ് പഠിച്ചിട്ട് ആ ക്രെഡിറ്റ് നമ്മൾ കൂട്ടുന്ന രീതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ 30-40 5 6 സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, സ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഒരു 19, അത് ഇൻഡസ്ട്രി ടൈപ്പിലാണ് ചെയ്യുന്നത്. വെറുതെ ഒരു പൈസ വാങ്ങിച്ച് പേപ്പർ വാല്യൂ കൊടുത്ത് അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് കൂടുതലും പാവപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ അവർക്ക് നാളെ ഒരു ഏതെങ്കിലും രീതിയിലൊരു തൊഴിലോ അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങോട്ട് ചെല്ലുക, പഠിക്കാൻ താല്പര്യം, ഇത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടത്. എൻ്റെ 86 സ്റ്റുഡൻസിലെ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർക്ക് എഫ് എം വേണമെങ്കിൽ എന്നെ വിളിക്കാം, ഏത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഒരു ഞാനത് കയ്യടി വാങ്ങാനല്ല, അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് തോന്നിയോണ്ട് ഞാൻ കൊടുത്തത്.
1: റെസ്പോൺസ് എങ്ങനെയാണ് സാർ?
0: പിന്നെ ഇഷ്ടം പോലെ ഇന്ന് തന്നെ ഒരു 10-15 സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്ത്, നമ്മൾ എന്നെ മാത്രമല്ല അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ വിളിക്കാം, ആ രീതിയിലാണ് ചെയ്യുന്നതാണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം, എന്നെ വന്ന് കാണാം.
1: അപ്പം ഈ പുതിയ കോഴ്സുകളുടെ കാര്യം സാർ പറഞ്ഞാണ്, സാർ സൂചിപ്പിക്കുകയുണ്ടായി ഡാറ്റാ സയൻസ് പോലെയുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ട്
0: AI ബേസ്ഡ് ഒത്തിരി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം.
1: പുതിയ കോഴ്സുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ സാർ തുടങ്ങിയിട്ടുള്ളത്?
0: ഇപ്പം ഡാറ്റാ സയൻസ് ആണ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങുന്നുണ്ട്, AIയുടെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, അങ്ങനെ. പിന്നെ നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ തുടങ്ങില്ലേ, ഡ്രോൺ ടെക്നോളജി തൊട്ട് മ്യൂസിക്, ഡ്രാമ, ഈ കെയർ ഗീവിങ് നമ്മളിപ്പം തുടങ്ങാൻ പോവാണ്, പിന്നെ യോഗ, അതുപോലെ എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഏതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടോ അതിനെല്ലാം അവിടെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ പ്രോഗ്രാം. ഡിഗ്രി തുടങ്ങണമെങ്കിൽ നമുക്ക് UGC അപ്രൂവ് വേണം, ആ രീതിയിലാണ് ചെയ്യുന്നത്. അത് ഇതെല്ലാം ഭാവിയിൽ തുടങ്ങുന്ന ഈ ഡിപ്ലോമ പ്രോഗ്രാം എല്ലാം ഭാവിയിൽ നമ്മൾ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യും.
1: ഈ ഇപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ, പുതിയ പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുമ്പോൾ അതിനുള്ള ലൈബ്രറി സംവിധാനങ്ങൾ, റിസോഴ്സസ്, അതൊക്കെ
0: ഞങ്ങൾ അക്കാഡമി കൊളാബറേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം കെൽട്രോൺ, അസാപ്പ്, ICT അക്കാഡമി, അതുപോലെ പല TK എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൊളാബറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ പ്രോഫിറ്റ് രീതിയിൽ ചെയ്ത് പോകുന്നത്, ജയിൽ ഇൻമേഴ്സിന് പല കാരണങ്ങൾ കൊണ്ട് ജയിലിൽ പോയി, ഇപ്പോൾ 200-200 ജയിൽ ഇൻമേഴ്സ് ഞങ്ങളുടെ UGPG പ്രോഗ്രാം ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ നാളെ ശിക്ഷ കഴിഞ്ഞ് പിന്നെയും കുറ്റകൃത്യങ്ങളോട്ട് പോകാതെ MBA MCA PG പ്രോഗ്രാം വരെ അവിടെ ജയിൽ ഇൻമേഴ്സ് പഠിക്കുന്നുണ്ട്.
1: ശരി, അപ്പോൾ അതിന് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല?
0: ഇല്ല, പഠിക്കാൻ നമ്മൾ അവരുമായിട്ട് സൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജയിലിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സാം സെൻറ്ററാണ്. മറ്റുള്ള ജയിലിൽ ആൾ കുറവുണ്ട്, അവർ പോലീസ് സെക്യൂരിറ്റി സെൻറ്ററിൽ കൊണ്ടുവന്ന് പരീക്ഷ എഴുതിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രീ എഡ്യൂക്കേഷൻ, ഡിഫറൻറ്റ് ലെവലിന് പ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ. പിന്നെ ഈ ഗ്രാൻഡ് ഫെസിലിറ്റീസ് ഉണ്ട്, ഫിഷറി സ്കോളർഷിപ്പിന് എലിജിബിൾ ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ്, അങ്ങനെ. പിന്നെ റെഗുലർ സ്റ്റുഡൻസ് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മളുണ്ട്. അതുകൂടാതെ സാറേ, നമ്മൾ 18 ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കലോത്സവം നടത്തും, സ്പോർട്സ് മീറ്റ് നടത്തി, കൾച്ചറൽ സ്പീച്ച് നടത്തി. അതിനകത്ത് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ 75 വയസ്സുള്ളവരൊക്കെ വന്ന്, ഞങ്ങൾ ഏജ് വൈസ്
1: ചെയ്യുന്നത്
0: ഭയങ്കര സാറേ. 75 വയസ്സുള്ള നീന്തൽ മത്സരത്തിൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്.
1: എവിടെ വെച്ചായിരുന്നു
0: ഇത്? എറണാകുളത്ത് വെച്ച് സ്പോർട്സ് കൾച്ചറൽ ഫെസ്റ്റ് നടത്തിയത്, മീൻചന്ത കോളേജ് കോഴിക്കോട് വെച്ച് ആർട്ട് ഫെസ്റ്റിവൽ. അത് ഈ 60-70 വയസ്സുള്ളവർ അതിൻ്റെ പങ്കെടുത്തിട്ട് ഇത് പ്രൈസ് വാങ്ങിച്ചുകൊണ്ടുവന്നത്. നമ്മൾ കാറ്റഗറൈസ് ചെയ്താണ് ചെയ്യുന്നത്, ഏജ് വയസ്സ് 25 വയസ്സ് 25, അങ്ങനെ. അപ്പോൾ ഈ അവർക്ക് പ്രൈസ് കിട്ടും, അവർ ചെറുപ്പക്കാരോട് കോമ്പീറ്റ് ചെയ്യേണ്ട. പിന്നെ സാറ് നോക്കിയാൽ മതി, ഈ റെഗുലർ കോളേജിൽ പല പിയർ പ്രഷറോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അന്നാ പോയി പഠിച്ചു. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല വരുന്നത്, പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. യോഗ ഞങ്ങളിപ്പോൾ ഈ യോഗ ഡേ അല്ലായിരുന്നു അന്ന്, നമ്മൾ ഈ 44 സെൻറ്ററിൽ ഓൺലൈനിൽ നമ്മളിവിടുന്ന് ട്രെയിനറെ വെച്ചിട്ട് യോഗ കാണിച്ച് 44 ടെലികാസ്റ്റ് ചെയ്ത് 44 സെൻറ്ററിൽ ഞങ്ങൾ ഓൺലൈനിൽ യോഗ നടത്തി,
1: പരീക്ഷ നടത്തി, കുറ്റമറ്റതായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്?
0: അത് നമുക്ക് 60 എക്സാം സെൻറ്റർ ആൾറെഡി വെക്കുന്നുണ്ട്. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ്,
1: സെമസ്റ്റർ സിസ്റ്റമാണോ?
0: സെമസ്റ്റർ സിസ്റ്റം. ക്യാമ്പ് നടത്തി എത്രയും പെട്ടെന്ന് വാലി ചെയ്ത് കൊടുത്ത് റിസൾട്ട് സമയബന്ധിതമായിട്ട് ചെയ്യാറുണ്ട്.
1: ആരാണ് ഈ പരീക്ഷ നടത്തിപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്?
0: കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ
1: അല്ല, അത് അതിന്റെ
0: നമ്മൾ ഓൺ യൂണിവേഴ്സിറ്റി
1: സ്റ്റാഫ്, സ്റ്റാഫ് അങ്ങനെ അത്രത്തോളം
0: ഇല്ല.
1: എങ്ങനെയാണ്
0: മറ്റുള്ള ചില വേറൊരു കോളേജ് എടുത്ത് അഫിലിയേറ്റഡ് കോളേജ് ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയിൽ 100-200 സ്റ്റാഫ് ഉണ്ട് എക്സാം നടത്തി. ഈ അഫിലിയേറ്റഡ് കോളേജുള്ള വേറെ വലിയ യൂണിവേഴ്സിറ്റിയുടെ അവിടെ 400-500 100 കൂടുതൽ സെഷൻസ് തന്നെ ഉണ്ട് ഇത് നടത്താൻ വേണ്ടി. ഞങ്ങളുടെ അവിടെ 30 പേരേ ഉള്ളൂ. എന്നിട്ട് 30 പേരെ വെച്ചാണ് ഒരു DR, ഒരു അസിസ്റ്റന്റ് DR കൺട്രോളറും വെച്ചാണ് നമുക്ക് 86 പേരെ പരീക്ഷ നടത്തുന്നത്. എന്നാലും നമ്മൾ സമയബന്ധിതമായി നടത്തുന്നുണ്ട്.
1: രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
0: ക്വസ്റ്റ്യൻ എല്ലാം അല്ല, അന്ന് രാവിലെ ഇമെയിൽ അയച്ചു കൊടുത്ത് അവർ പ്രിന്റ് എടുത്ത് ലോക്കലി ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ഔട്ട് ആവാത്ത രീതി.
1: ഓക്കെ,
0: ഈ ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാം മലയാളത്തിൽ എഴുതാം.
1: ക്വസ്റ്റ്യൻ മലയാളത്തിലായിരുന്നു,
0: അതിപ്പോൾ ഈ വർഷം മുതൽ മലയാളത്തിലാക്കുന്നു. അതുപോലെ SLM നമ്മൾ ഇത്തവണ മലയാളത്തിലാക്കാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം തുടങ്ങിയ ഞങ്ങളാണ്. ഇനിയിപ്പോൾ പുതിയ രണ്ട് സ്കീം കൂടെ ഉണ്ട്, ഓൺ സ്ക്രീൻ വാല്യുവേഷൻ. പിള്ളേരെ എഴുതുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കകം റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിന് ഓൺ സ്ക്രീൻ വാല്യുവേഷൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയൊരെണ്ണം കൊണ്ടുവന്ന് എക്സാം ഓൺ ഡിമാൻഡ്. ഇപ്പം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഈ കേരളത്തിൻ്റെ വെളിയിലും ഡിഫൻസിലും അതുപോലെ ഗൾഫിലും

0: ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇപ്പം നമ്മൾ ഞായറാഴ്ചകളിലെ പരീക്ഷ എടുത്തു, അപ്പോൾ അവർ ആ സമയത്ത് വരുമ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുത്തു. അപ്പോൾ അവർ അതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ വരും ലീവിന് വരുമ്പോൾ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, ഞാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കി AI വെച്ചിട്ട് ചെയ്യാൻ പോണം. അത് ആൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം അവരെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക്
1: മിനിമം എത്ര സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നു
0: ഇല്ല, ഒന്നും തൊട്ട് ഒരാളായാലും മതി. പിന്നെ നമ്മൾ വരണം ഇപ്പം ആലോചിച്ചിരിക്കുന്ന ഇപ്പം NEP ഈ പരീക്ഷ ഡ്യൂറേഷൻ കുറയ്ക്കുന്നത്, ഈ എല്ലാം പണ്ടത്തെ നമ്മൾ കാണാതെ പഠിച്ച മെമ്മറി ടെസ്റ്റിലെ പരീക്ഷ. അപ്പം അതിനായിട്ട് NEP നല്ലൊരു മോഡലല്ലേ. അപ്പം അതിനകത്ത് 3 മണിക്കൂർ എന്നുള്ള പരീക്ഷ മാറ്റിയിട്ട് 2 മണിക്കൂറാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ കൺവീനിയൻസിൻ്റെ PSC ടെസ്റ്റ് എടുത്ത് 7 to 9 വരെ. അപ്പോൾ അന്ന് തന്നെ പരീക്ഷ ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് പോകുന്ന രീതിയിലൊരു സിസ്റ്റം കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതൊരു ജനകീയ യൂണിവേഴ്സിറ്റിയാണ് സാർ. ഒരു സാറ് നോക്കിക്കോളൂ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇപ്പം തന്നെ 50% ക്യാറ്റർ ചെയ്യുന്ന ഞങ്ങളാണ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ചെയ്യുന്ന
1: സംസ്ഥാനത്ത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് ഫലപ്രഖ്യാപനം
0: സമയബന്ധിതമായി നടത്തുകയാണ്.
1: ഇപ്പോൾ എങ്ങനെയാണ് പരീക്ഷ കഴിഞ്ഞാൽ എത്ര ദിവസത്തിനും റിസൾട്ട് വരും? എങ്ങനെയാണ്?
0: ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ രണ്ടാഴ്ച കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻ വരുന്നത്. ചിലപ്പോൾ ചില എക്സാം ഒക്കെ സാറ് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ നമ്മൾ വേറെ കുളം അധ്യാപകരെ കൊണ്ടൊക്കെ അവർ ഡിലേ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ ഡിലേ ആവുന്നുണ്ട്. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കകം റിസൾട്ട് പബ്ലിഷ്, അതാണ് നമ്മളിപ്പോൾ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴൊക്കെ ഇച്ചിരി ഒരു മാസമോ ചിലപ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഓൺ ഫെസിലിറ്റീസ് ഇല്ല. അധ്യാപകർ കിട്ടാൻ വാലിയാനുള്ള ബുദ്ധിമുട്ട്, അസൈൻമെൻറ്റ് ചിലപ്പോൾ ഈ LSE അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് കുറേ ഡിലേ ആകും.
1: ഈ ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് 2 കോഴ്സുകൾ ചേരാൻ
0: പറ്റും. അതായത് UGC അത് പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ സാംസ്കൃതി പഠിക്കുന്നത് ആ സമയത്ത് ഇവിടെ ജോയിൻ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ TC ഇല്ലാതാക്കി, ഏജ് ലിമിറ്റ് ഇല്ലാതാക്കി.
1: പക്ഷേ നമ്മുടെ റെഗുലർ കോളേജുകളിൽ അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല.
0: പഠിക്കാം, ഇപ്പം റൂളുണ്ട് സാറേ, അത് ചെയ്യാത്തതുകൊണ്ട്. അത് റൂളുണ്ട്, UGC അത് അംഗീകരിച്ചിട്ടുണ്ട്.
1: അംഗീകരിച്ചിട്ടുണ്ട്
0: ഡ്യുവൽ ഡിഗ്രി ഓപ്ഷൻസ്.
1: അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റുഡൻസ് കൂടുതലായിട്ടുണ്ടോ?
0: കൂടി വരുന്നു. ഇത്തവണയൊക്കെ ഒരുപാട് കൂടും. എന്നാൽ ഇപ്പം തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു.
1: ഈ സാറ് പഠന കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിൽ വിവിധ പഠന കേന്ദ്രങ്ങളുണ്ട്, ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്?
0: എല്ലാ ജില്ലയിലും ഉണ്ട്, 46 ഉണ്ട്. 2-3 വെച്ചിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് എടുത്തു കഴിഞ്ഞാൽ നാഷണൽ കോളേജ് ഉണ്ട്, മാറിവാനിസ് ഉണ്ട്, സെൻറ്റ് സേവിയേഴ്സ് ഉണ്ട്, ഹിന്ദി പ്രചാര സഭ ഉണ്ട്. ഇപ്പം നമ്മൾ 2 കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഡിസ്ട്രിക്ട്സിലും സ്റ്റുഡൻസിൻ്റെ കൺവീനിയൻസ് വന്ന്
1: അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭ്യമാകുന്നത്?
0: അവിടെ കൗൺസിലിംഗ്, ഫിസിക്കൽ കൗൺസിലിംഗ്. ഇതൊരു സ്റ്റെപ്പ് സ്റ്റഡി മോഡോ സാർ. നമ്മൾ മെറ്റീരിയൽ കൊടുത്ത് കുട്ടികളെ സംശയം ഉണ്ടെങ്കിൽ ഞായറാഴ്ച നടക്കുന്ന, നമ്മളിവിടെ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് ആണ്, മറ്റേ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. വന്നിട്ട് നമ്മളവിടെ ഫിസിക്കൽ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്ന സംശയം. പക്ഷേ നമ്മൾ ഫിസിക്കൽ കൗൺസിലിംഗ് നമ്മൾ റെഗുലർ ക്ലാസ്സിലെടുക്കുന്ന രീതി തന്നെ പോകുന്നത് ആദ്യം പോലെ. അതൊന്ന് ആ കോളേജിൽ പഠിക്കുന്ന UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ കൗൺസിലേഴ്സ് എടുക്കുന്നത്. അത് ക്വാളിഫൈഡ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ 850 പെർ അവർ കൊടുത്തോണ്ടിരുന്നത് PG. അത് നമ്മൾ ഒറ്റയടിക്ക് 1200 എന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ പൈസ കുറവുണ്ട്, അധ്യാപകർ വരാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഫീസൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു ദിവസം വന്നാൽ 3600 എല്ലാവരും 4000 കിട്ടും. അപ്പോൾ അതുകൊണ്ട് UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ ക്ലാസ് എടുക്കുന്നു. റെഗുലർ കോളേജിൽ പഠിപ്പിക്കുന്ന അതേ അധ്യാപകരാണ് നമ്മുടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്.
1: അപ്പോൾ ഒരു സെൻ്ററിൽ വിവിധ സബ്ജക്റ്റുകൾക്ക് പ്രത്യേകം
0: 10-30 ക്ലാസ് റൂംസ് ഞായറാഴ്ചയിൽ നടക്കും പാരലായിട്ട്.
1: ശരി,
0: നമ്മൾ നല്ലൊരു വീതം, നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ നട്ടലെന്ന് പറയുന്ന ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ്, അവർ നമ്മുടെ റവന്യൂവിൻ്റെ ഒരു നല്ല ഷെയർ ഇത് മാനേജ് ചെയ്യാൻ പോകുന്നത്. ചിലവർ LSE എടുത്താൽ 5 lakh rupees പെർ മാസം വരുന്നുണ്ട്.
1: ഈ പഠന സാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
0: അതായത് നമ്മൾ സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് അത് നല്ല, നമ്മുടെ USP എന്ന് പറഞ്ഞത് തന്നെ സ്റ്റഡി മെറ്റീരിയല്ല. അത് പണ്ട് നമ്മൾ ഈ ഗവൺമെൻറ് പ്രസ്സിൽ അടിച്ചുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ഓരോ LSE വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ അത് പോസ്റ്റൽ ആൻഡ് ഡെക്ലാവിട്ട് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ പോസ്റ്റ് അത് ഇപ്പം ഡയറക്റ്റ് കുട്ടികളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗൈഡ് പോലല്ല, അവർക്ക് നാളെ എന്തെങ്കിലും ഈ സ്റ്റാഫ് സെലക്ഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ് UGC ഒക്കെ എഴുതണമെങ്കിൽ ഇതൊരു റെഫറൻസ് മെറ്റീരിയൽ പോലെ ഒരു നല്ല രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്.
1: ഈ ഗവേഷണ പ്രോഗ്രാമുകൾ,
0: ഗവേഷണം ആണെങ്കിൽ പെർമനൻ്റ് അധ്യാപകർ വേണം, അത് കോൺട്രാക്റ്റിലുള്ളൂ. ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ ഉടനെ അത് പാസ്സാക്കും. പാസ്സായി നമ്മൾ റെഗുലേഷനൊക്കെ ആൾമോസ്റ്റ് റെഡിയായി. പെർമനൻ്റ്
1: ഇതുവരെ തുടങ്ങിയിട്ടില്ല.
0: ഇല്ല, പെർമനൻ്റ് അധ്യാപകർ വരുന്ന മുറയ്ക്ക് അത് ഈ അക്കാദമിക്കിൽ തുടങ്ങും. നമ്മൾ തുടങ്ങിയിട്ട് സാറേ 4 വർഷം. KRF റാങ്കിങ്ങിൽ 11th വന്നു, പതിനെട്ട് യൂണിവേഴ്സിറ്റി കേരളത്തിൽ 11th വന്നു കഴിഞ്ഞ. NIR റാങ്കിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു റീസണബിൾ സ്കോറും പ്രതീക്ഷിച്ചു. ഇത്തവണ തീർച്ചയായിട്ടും നമ്മൾ NIR റാങ്കിങ്ങിൽ ഒരു സ്കോർ കിട്ടും.
1: ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർവകലാശാല നടപ്പാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്?
0: നമ്മളൊരു സെൻറ്റർ ഫോർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയ റിസർച്ച് സ്റ്റഡീസ്, അതിൻ്റെ ബഡ്ജറ്റിൽ 50 paisa വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിർച്വൽ ലാബും അതുപോലുള്ള AI ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അധ്യാപകർ, നമ്മൾ അവിടെ ക്വാളിഫൈഡ് അധ്യാപകർ ആൾറെഡി ഉണ്ട്. ഈ JNU അതുപോലെ പഠിച്ച നല്ല 70 അധ്യാപകരുള്ള 50 പേർക്ക് ഓൾറെഡി അവർ ക്വാളിഫൈഡ് റിസർച്ച് ഗൈഡാവാൻ. അവരൊരു പെർമനന്റ് പോസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും റിസർച്ച് തുടങ്ങുന്ന രീതിയിൽ നമ്മൾ ഇപ്പം സെന്റർ ഫോർ റിസർച്ച് ഡയറക്ടറേറ്റ് തുടങ്ങാൻ പോകണം. പിന്നെ നമ്മളൊരു

0: പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ മെറ്റീരിയലെല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊച്ചിൻ ഷിപ്പ് യാർഡ്സിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അത് ചെയ്യുന്നത്. അത് ആൾറെഡി അതിൻ്റെ എഗ്രിമെൻ്റ് ആയി, സൈൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അത് ലോകത്ത് എവിടെ ഇരുന്നാലും ഈ മെറ്റീരിയലെല്ലാം കിട്ടും. പിന്നെ നമ്മൾ അത് കൂടാതെ നമ്മൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു 2500 എ ക്ലാസ് ലൈബ്രറി ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകും സെക്കൻഡ് ഫേസായിട്ട്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ നെറ്റ് ഇല്ലെങ്കിൽ ഈ ലൈബ്രറി വന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു
1: സിസ്റ്റം സ്ഥാപിക്കുന്നത്.
0: ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ അവിടെ എന്നിട്ട് ഈ 2500 ലൈബ്രറീസ് ഉണ്ട് സ്റ്റേറ്റ് ലൈബ്രറി കീഴിൽ. അവരുമായിട്ട് എംഒയു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ടെർമിനൽ അവിടെ കെട്ടക്ക രീതി നെറ്റ് വിത്ത് നെറ്റ് കണക്ഷൻ. അപ്പോൾ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് തൊട്ടടുത്ത ലൈബ്രറി ഇതെല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ സെക്കൻഡ് ഫേസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: ഭാവിയിൽ സർവകലാശാലയുടെ വികസനത്തിനും വിപുലീകരണത്തിനുമായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആസൂത്രണം?
0: ഇപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഓൺ ക്യാമ്പസ്, അത് ഇങ്ങനെ മുണ്ടയ്ക്കല് വില്ല എടുത്തു, കഴിഞ്ഞ ഗവൺമെന്റ് പൈസ 26 കോടി ഒന്ന് സ്ഥലം വാങ്ങിച്ചു, ഡയറക്ട് പർച്ചേസ്
1: കൊല്ലത്ത് തന്നെയാണ്.
0: ഇപ്പം 90 കോടി രൂപ പിന്നെ ഹൈ പവർ കമ്മിറ്റി അപ്രൂവ് ഈ ബജറ്റിൽ പൈസ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ തറക്കല്ലിടും, അതാണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് ഫെസിലിറ്റി, ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലൊരു നോളജ് സെന്റർ ഉണ്ട്, ലൈബ്രറി കം നോളജ് സെന്റർ ഉണ്ട്, ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ സെന്റർ ഫോർ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്, സെന്റർ ഫോർ വുമൺ സ്റ്റഡീസ്, അങ്ങനെ റീസെൻ്റ് ആയിട്ട് പിന്നെ സെന്റർ ഫോർ ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ്, അങ്ങ് പിന്നെ സെന്റർ ഫോർ എഐയുടെ എണ്ണം തുടങ്ങാൻ പരിപാടി ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ സെന്റേഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇവിടെല്ലാം മെയിൻലി നമ്മൾ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തും ഈ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ UN സസ്റ്റൈനബിലിറ്റി ഇതുണ്ടല്ലോ അതിൻ്റെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ വർഷം തന്നെ ഇതെല്ലാം തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് വേറെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഈ ഇൻഡസ്ട്രിയായിട്ട് ചേർന്നിട്ട് ഇപ്പം IBM ചേർന്ന് നമ്മളൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങാൻ പോകുക. ഗൂഗിളും IBM കൂടെ അത് അസോസിയേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഡിസ്കഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഗൂഗിളുമായിട്ടൊരു മീറ്റിംഗ്, അവരുമായിട്ട് ചേർന്നൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് നമ്മൾ തുടങ്ങാം. ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങാനൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആൾറെഡി ഡെവലപ്പ് ചെയ്തു. പിന്നെ AI/VR വെച്ച് അല്ലെങ്കിൽ മെറ്റാവേഴ്സ് വെച്ചിട്ട് ഒരു വിർച്വൽ ലാബ്സ് ഉണ്ടാക്കാൻ പോകണം. അത് നമുക്ക് അങ്ങനെ സയൻസ് ലാബ് ഇപ്പോൾ റിയൽ ആയിട്ട് ലാബ് ചെയ്യുന്നതിനെക്കാട്ടിലും കുട്ടികൾക്ക് എവിടെ ഇരുന്നാലും ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കാനുള്ള ഒരു വിർച്വൽ ലാബ് കൺസെപ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം സയൻസ് സബ്ജക്റ്റും എല്ലാം തുടങ്ങി. ഇതൊരു മോഡേൺ ഡിജിറ്റലി എനേബിൾഡ് പബ്ലിക് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കമ്പയർ വിത്ത്.
1: ഒരു ഈ സർവകലാശാല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമായി ഉയർത്തുകയാണ്, അതാണ്
0: അതാണ് ലക്ഷ്യം. അതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ട് തന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൊളാബറേഷൻ. അപ്പം ഞാൻ രണ്ടുമെന്നാണ് ഇങ്ങനെ സംസാരിച്ചത്. അപ്പം നമുക്ക് ഈ ഓൺ ഫെസിലിറ്റീസ് ഒന്ന് സിസ്റ്റമായി വരാത്തതുകൊണ്ടും ഈ മാൻ പവറിൻ്റെ ഷോർട്ടേജ് കൊണ്ട് അത് ഡിലേ ആയി ഡിലേ പോകുന്നത്. ഇപ്പം 2-3 യൂണിവേഴ്സിറ്റിയായിട്ട് ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതൊരു അന്താരാഷ്ട്ര അവരുമായിട്ട് കൊളാബറേഷനുമായിട്ട് ജോയിൻ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാനും ഈ ഫാക്കൾട്ടി എക്സ്ചേഞ്ച്, റിസർച്ച് കൊളാബറേഷൻ പ്രോജക്റ്റ്. ഇമ്മീഡിയറ്റ് ഈ വർഷം നവംബറിൽ ഖത്തർ യൂണിവേഴ്സിറ്റി, മലേഷ്യയുടെ ഒരു യൂണിവേഴ്സിറ്റി, ഞങ്ങൾ ഇങ്ങോട്ട് ചേർന്നിട്ട് ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഓർഗനൈസ് ചെയ്യും ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ. അത് ആൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞ് അത് ഫിക്സ് ചെയ്ത്. ഇതുപോലെ പല യൂണിവേഴ്സിറ്റിയായിട്ട് ടീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റിയായിട്ട് ഭാവിയിൽ ചെയ്യണം.
1: ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ദർശനവും അതിൻ്റെ ലക്ഷ്യങ്ങളും എന്താണ്?
0: ഒരു ഇന്റർനാഷണലി അക്ലൈൻഡ്, ഡിജിറ്റലി എനേബിൾഡ്, ഒരു ഫ്ലെക്സിബിൾ, ഡൈനാമിക്, ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയെടുക്കാം.
1: ഓക്കെ, ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ അവരോട് ഒക്കെ സാറിന് പറയാനുള്ള എന്താണ്?
0: ഈ ലൈഫ് ലൈൻ ലേണിംഗ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും ഒരു പഠിത്തം മരിക്കുന്നവരെ പഠിക്കേണ്ടത്. പിന്നെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക, എല്ലാത്തിനെ പറ്റി അറിയണം. ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി എന്നാണ് പറയുന്നത്. മരിക്കുന്നവരെ ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക, ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ചേഞ്ചസ് ആർ വെരി ഫാസ്റ്റ്. പിന്നെ ടെക്നോളജി ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക. റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാരമ്പര്യമുള്ളത് ഇപ്പോൾ ആയുർവേദം, ഈ കളരിപ്പയറ്റ്, അതുപോലെ ഈ നാട്ടുവൈദ്യം, ജ്യോത്സ്യം. അപ്പോൾ അവർക്കൊന്നും 40 വർഷമൊക്കെ ആയിട്ട് അവർക്കൊന്നും ഒരു സർട്ടിഫിക്കറ്റ്, ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നത്. അപ്പോൾ അവരെ പ്രീവിയസ് നോളജ് റെക്കഗ്നൈസ് ചെയ്ത് അവരെ എല്ലാം ഒരു സർട്ടിഫിക്കറ്റ്, നമ്മളൊരു അക്കാഡമി, ഒരു സിലബസ്, ഒരു അക്കാഡമി ഫ്രെയിം ഉണ്ടാക്കും. അതിലോട്ട് അവരുടെ നോളജ് വെച്ചിട്ട് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകും. അപ്പോൾ അവർക്ക് ഈ നാട്ടുവൈദ്യം അല്ലെങ്കിൽ ആയുർവേദമൊക്കെ പഠിച്ചവർക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടും. അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ ഇംപ്ലിമെൻ്റ് അതിൻ്റെ ഫ്രെയിം വർക്കായി വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം ഇറക്കിയിടും, നമ്മളത് ചെയ്യുകയാണ്.
1: അപ്പോൾ ഈ വർഷത്തെ കോഴ്സുകൾ അഡ്മിഷൻ
0: ജൂലൈ 31 നമ്മൾ 1.5 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ടോട്ടൽ നമ്മൾ എൻറോൾമെന്റ്. പിന്നെ നമ്മൾ ഒരു കോഴ്സ് കൂടെ ഉണ്ട്, ഒരു BA നാനോ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ലെവലിൽ എൻ്റർപ്രണർഷിപ്പ് വരുന്നത്. പി ജിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ചെറിയ ചെറിയ ബിസിനസ്, അപ്പോൾ ഈ കോഴ്സിന് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വലുതാക്കാം.

0: വരുന്നുള്ള കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ്, ടെക്നോളജി, ഫിനാൻസ്, ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യുന്നത്, ഒരു പ്രോഫിറ്റ് എങ്ങനെ ചെയ്യുന്നത്, അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നത്, ഏതൊക്കെയാണ് ഫണ്ടിങ് സോഴ്സ്, അങ്ങനെയുള്ള അതിനകത്ത് ഇന്റേൺഷിപ്പും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രോജക്റ്റ് എല്ലാം അത് കഴിക്കുമ്പം അത് കിട്ടും. അത് കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. നാളെ ഏതെങ്കിലും ഒരു ഡിഗ്രി വെച്ചുള്ള ഓപ്ഷൻ വരുമ്പോൾ അവരെ ജീവിതം വേറെ നിലയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല, പുതിയ ബിസിനസ് അത് തുടങ്ങുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ ഒരു എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ലെവലിൽ തുടങ്ങുന്നത്. UGC അപ്രൂവ് മോഡ് എന്ന് പറയുന്നത് ഒന്ന് റെഗുലർ മോഡ്, ഒന്ന് ഞങ്ങൾ നടത്തുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ്, ഒന്ന് ഓൺലൈൻ മോഡ്. ഈ മൂന്ന് മോഡേ ഉള്ളൂ UGC അപ്രൂവ്. അപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏത് കോഴ്സിന് എവിടെ ആയാലും ഏത് യൂണിവേഴ്സിറ്റി, ഇത് ഒത്തിരി പേർക്ക് അബദ്ധം വരുന്നുണ്ട്, ജോയിൻ ചെയ്താൽ UGC അപ്രൂവ്ഡ് മോഡാണോ എന്ന് നോക്കണം. അതിൽ പഠിച്ചില്ലെങ്കിൽ ഡിഗ്രി ഇൻവാലിഡ്. ഇപ്പം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഇന്നലെ ഒരു RT എനിക്ക് കിട്ടി, റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോഡില്ല. അതിൽ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ്.
1: എന്ത് മോഡായിരുന്നു?
0: പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്.
1: പ്രൈവറ്റ് രജിസ്ട്രേഷൻ മോഡ്.
0: അത് ശരിക്കും ഇപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തട്ടിപ്പ് നടക്കുന്നതുകൊണ്ട് UGC ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ പുറവിന് ഏത് മോഡിലാണ് ഡെലിവറി ചെയ്യുന്നത്, ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അത് വെക്കണം, ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് വെക്കണം, വേറെ ഏതെങ്കിലും മോഡാണെങ്കിൽ അത് വെക്കണമെന്നും പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ പുറകിൽ ഏത് മോഡിലാണ് പഠിച്ചതെന്നുള്ളത് മറ്റുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും അത് വാലിഡ് ആണോ, റെക്കഗ്നൈസ്ഡ് ആണോ നോക്കിയിട്ട് പഠിക്കുക.
1: അപ്പം നിരവധി യുവതി യുവാക്കൾ ഇതുപോലെ അവരുടെ നല്ല സമയത്ത് പഠിക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ വേറെ ഏതെങ്കിലും ജീവിതമാർഗം തേടി പോയ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ലൊരു അവസരമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്നത്. അത് അവരെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. താങ്കൾ ഇവിടെ വരികയും ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. താങ്കളോട് ആകാശവാണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു സർ.
2: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വൈസ് ചാൻസലറിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9847220016. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മധുപാർഷ്ണം ശ്വേതയും പാടിയത് ചിത്രം വിനോദയാത്ര. ഗാനത്തിന്റെ വരികൾ വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ.

സീതാ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, ശരത്തും കാർത്തിക്കും അനുരാധ ശ്രീരാമം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ലംഹേ സ്പോൺസേറ്റ് പരിപാടി.

0: ഇതുവരെ കേട്ടത് ലംഹെ സ്പോൺസേഡ് പരിപാടി.
1: മൻ കി ബാത്ത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. ബിജു തിരുമേനിയുടെ വരികൾക്ക് ജെറി അമർദേവിന്റെ സംഗീതം.

തിരയിപ്പൂക്കൾ. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം ഹരിഹരനും മഹാലക്ഷ്മിയും പാടിയത് ചിത്രം വേദം, വിദ്യാസാഗരന്റെ സംഗീതം.

തിരയപ്പൂക്കൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, സംഗീതം ഇളയരാജ, ചിത്രം മറുപടിയും.

0: തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ ആനന്ദപ്രിയ FM. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: പ്രമേഹ രോഗം ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള രോഗമല്ല. മറിച്ച് ഒരു വിഭാഗം ആളുകൾ പ്രമേഹ രോഗികളോ അല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യതയുള്ളവരോ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ പ്രമേഹ രോഗം കുട്ടികളിലും കണ്ടുവരുന്നു എന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. ഈ അഭിമുഖ പരിപാടിയിൽ പങ്കെടുക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ വീണാ വി നായരാണ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: കുട്ടികളിൽ ഇന്ന് പ്രമേഹ രോഗം കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ പ്രമേഹ രോഗം വരാനുള്ള പ്രധാന കാരണം?
3: കുട്ടികളിൽ മുതിർന്നവരെ കാണുന്നത് പോലെ തന്നെ പ്രമേഹ രോഗം കണ്ടുവരാറുണ്ട്. പക്ഷേ അതിനുള്ള കാരണം കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇപ്പൊ കുട്ടികളിൽ നമുക്ക് സാധാരണയായി കണ്ടുവരുന്നത് 2 തരത്തിലുള്ള പ്രമേഹ രോഗങ്ങളാണ്. 1 പ്രമേഹ രോഗവും 2 പ്രമേഹ രോഗവും. ഇത് കൂടാതെ മറ്റു ചില ടൈപ്പുകളും ഉണ്ട്. അത് വളരെ വിരളമായിട്ട് കണ്ടുവരുന്നതാണ്. നവജാത ശിശുക്കൾ മുതൽ കൗമാരപ്രായക്കാരായ കുട്ടികളിൽ വരെ പലതരത്തിലുള്ള പ്രമേഹ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. 1 പ്രമേഹ രോഗമാണ് ഒരു 80-90% കുട്ടികളിലും കണ്ടുവരുന്ന പ്രമേഹ രോഗം. പിന്നെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് അമിതവണ്ണം ഒരുപാട് പെരുകുന്നത് കൊണ്ട് മുതിർന്നവരിൽ കാണുന്ന 2 പ്രമേഹ രോഗം ഇപ്പൊ ഒരുപാട് കുട്ടികളിൽ നമ്മളിപ്പോ കണ്ടുപിടിക്കാറുണ്ട്.
2: മാഡം, 1, 2 എന്നീ 2 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം?
3: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90% നമ്മുടെ കുട്ടികൾ കാണുന്നത് 1 പ്രമേഹ രോഗമാണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രമേഹ രോഗമാണ്. അപ്പോൾ നമുക്ക് പ്രമേഹ രോഗം എന്നാൽ എന്താണ്? നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടുമ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം നോർമലായിട്ടൊരു വ്യക്തിയുടെ ശരീരത്തിൽ ഈ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. അപ്പൊ ഈ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെ അതിന്റെ പ്രവർത്തനക്ഷമതയിലോ ഏറ്റവും കുറച്ചിൽ കുറവ് വരുമ്പോഴാണ് ഈ പ്രമേഹ രോഗം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. ഇനി 1 പ്രമേഹ രോഗം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പാൻക്രിയാസ്

0: ഗ്രന്ഥിയിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെൽസ് എന്ന കുറച്ച് കോശ സമൂഹങ്ങളുണ്ട്, സെൽ ഗ്രൂപ്പ്സ് എന്ന് പറയും. ആ കോശ സമൂഹങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ്റെ അളവിൽ ക്രമേണ കുറവ് വരികയും ഇതൊരു ഡയബറ്റിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ബീറ്റ കോശങ്ങൾ നശിച്ചു പോകുന്നത്? അവിടെയാണ് ഈ പ്രതിരോധ ശക്തിയുടെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസോ പനിയോ ചുമയോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരികയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസിന് ബോഡി റെസ്പോണ്ട് ചെയ്യുകയോ നമ്മുടെ ശരീരം പ്രതിരോധിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ചില ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ പട്ടാളക്കാരാണ്, സൈന്യങ്ങളാണ് ഈ അണുക്കളെ നശിപ്പിച്ച് നമ്മുടെ ശരീരത്തെ കാത്ത് രക്ഷിക്കുന്ന പട്ടാളക്കാരാണ് ഈ ആൻറ്റിബോഡീസ്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ആൻറ്റിബോഡീസ് ഉണ്ടാകുകയും ഇവ ഈ അണുക്കളെ നശിപ്പിച്ച് ശരീരത്തെ കാത്ത് രക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ചില അവസരങ്ങളിൽ ഈ അണുക്കൾക്ക് നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളുമായിട്ട് അല്ലെങ്കിൽ കോശങ്ങളുമായിട്ട് രൂപസാദൃശ്യം ഉണ്ടാകാം. അത് വളരെ റെയർ ആയിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് ശത്രുക്കളെ നശിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അവയവമായിട്ട് സാമ്യമുള്ള ചില കോശങ്ങൾ നിൽക്കുകയും അതിനെ ശത്രുക്കളായിട്ട് തെറ്റിദ്ധരിച്ച് അവയെ കൂടി നശിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഏത് അവയവമാണ് ഈ പറഞ്ഞ ഒരു നിർഭാഗ്യവശാൽ ഈ രൂപസാദൃശ്യം വരുന്നത്, ആ അവയവത്തിനാണ് അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ബീറ്റാ കോശങ്ങൾക്ക് കോശങ്ങളുമായിട്ട് സാമ്യമുള്ള ശത്രുക്കളാണ് അല്ലെങ്കിൽ അണുക്കളാണ് നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കിയതെങ്കിൽ ഈ ആൻറ്റിബോഡീസ് തിരിച്ചു വന്ന് ബീറ്റാ കോശങ്ങളെ ക്രമേണ നശിപ്പിക്കുകയും സാവധാനം ഓവർ ഇയേഴ്സ് അതായത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് ഇതൊരു ഡയബറ്റീസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ മറ്റു രോഗങ്ങളും ഉണ്ട്. ഇപ്പോൾ തൈറോയ്ഡ് കോശങ്ങൾക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ തൈറോയ്ഡ് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ അതുപോലെ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ വരും. നമ്മുടെ സന്ധികളുടെ കോശങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ സന്ധിവാദം പോലുള്ള അസുഖങ്ങളുണ്ടാകും. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു രോഗ സമൂഹമാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഈ ടൈപ്പ് ഓൺ ഡയബറ്റീസ്. ഏത് പ്രായക്കാരിലും ഈ ഒരു പ്രതിഭാസം ഉണ്ടാകാം. കൂടുതലായിട്ടും കുട്ടികളിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുകയും ടൈപ്പ് ഓൺ ഡയബറ്റീസ് കണ്ടുവരികയും ചെയ്യുന്നത്. ഇനി ടൈപ്പ് ടു ഡയബറ്റീസ്. അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവിൽ കുറവോ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയിലുള്ള പ്രശ്നങ്ങളോ ആണ് നമ്മൾ ഡയബറ്റീസ് ഉണ്ടാക്കുന്നതിന് കാരണമായിട്ട് പറഞ്ഞത്. ഇനി ടൈപ്പ് ടു പ്രമേഹത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഇൻസുലിന് കാര്യം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. പാൻക്രിയാസ് ഗ്രന്ഥിക്ക് കുഴപ്പമില്ല, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവിൽ കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന റീസൺ അമിതവണ്ണം അല്ലെങ്കിൽ ഈ കൊഴുപ്പ് അടിയുന്നത് കാരണം, കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇൻസുലിന് ശരിയായ രീതിയിൽ ഈ അതിൻ്റെ സ്ഥലത്ത് പോയി ഒട്ടിച്ചേർന്നിരുന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇൻസുലിൻ്റെ ബോഡിയിൽ കെട്ടിക്കിടക്കും. പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ ഉണ്ടാക്കുകയും ഈ ഇൻസുലിൻ ശരീരത്തിൽ കെട്ടിക്കിടക്കുകയും, പക്ഷേ എന്നിരുന്നാലും ഇത്രയും ഉണ്ടായിട്ട് പോലും നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരിൽ കാണുന്ന പ്രമേഹ രോഗത്തിന്റെ കാരണം. ഇത് നമ്മുടെ കുട്ടികളിലും ഈ അമിതവണ്ണം കൂടുന്നത് കൊണ്ട് ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്.
1: ഗർഭാവസ്ഥയിൽ അമ്മമാർക്ക് പ്രമേഹമുണ്ടായാൽ അത് കുട്ടികളിലേക്ക് വരാനുള്ള സാധ്യത എത്രമാത്രമാണ്?
0: ചില പ്രമേഹ രോഗങ്ങൾ പാരമ്പര്യമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇനി ഗർഭിണിയാകുമ്പോൾ ഡയബറ്റീസ് രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന്, അമ്മ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റീസ് ഉള്ള അമ്മയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് മോഡി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് പാരമ്പര്യമായിട്ട് വളരെ ചെറിയ പ്രായത്തിലെ കുടുംബത്തിൽ ഡയബറ്റീസ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ മോഡി അല്ലെങ്കിൽ മെച്ചുരിറ്റി ഓഫ് ഡയബറ്റീസ് ഓഫ് യങ്. അങ്ങനെ ഉള്ളതാണെങ്കിൽ കുട്ടിക്കും വരാനുള്ള സാധ്യത, ആ ഫാമിലിയിൽ മറ്റുള്ളവർക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല, പ്രഗ്നൻസി സമയത്ത് ചില അമ്മമാരിൽ ഡയബറ്റീസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊന്നുകിൽ അവർക്ക് പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉള്ള ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് അമിത വണ്ണം കാണും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ജനിതകമായിട്ട് ചില വൈകല്യങ്ങൾ, അതിൽ അങ്ങനെയുള്ള വൈകല്യങ്ങളിൽ ഈ ഇൻസുലിൻ അല്ലെങ്കിൽ ഷുഗർ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന ചില ജീൻസിൽ വ്യത്യാസങ്ങൾ വരുവാണെങ്കിൽ ഈ പ്രഗ്നൻസി സമയത്ത് ഡയബറ്റീസ് വരാം. അത് കുട്ടിക്കും പിന്നീട് ഉടനെ തന്നെ വരണം എന്നില്ല, ജനിച്ചു കഴിഞ്ഞ ഉടനെ കുട്ടിക്ക് ഡയബറ്റീസ് വരണം എന്നില്ല, ഭാവിയിൽ കുട്ടിക്ക് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അമിതവണ്ണമുള്ള അമ്മമാരിൽ ഡയബറ്റീസ് ഉണ്ടാകുകയോ ഇല്ലെങ്കിലോ ജനിക്കുന്ന കുട്ടികളിൽ, പ്രത്യേകിച്ച് ഷുഗർ വേരിയേഷൻസ് ഉള്ള അമ്മമാരിലാണെങ്കിൽ കുഞ്ഞിൻ്റെ ഭാരം, ജനിക്കുമ്പോൾ ഉള്ള ഭാരം അമിതവണ്ണമാകാൻ, അല്ലെങ്കിൽ ലാർജ് ഫോർ ജെസ്റ്റേഷൻ എന്ന് പറയും, ബിഗ് ബേബീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ബിഗ് ബേബീസിന് എപ്പോഴും മറ്റു കുട്ടികളെക്കാളും ഡയബറ്റീസ് പിന്നീട് വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ മധുരപ്രിയരായിരിക്കും. മിഠായിയും മധുരപലഹാരവും ഒക്കെ അവർക്ക് കൂടുതൽ കഴിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രായമാണല്ലോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ടൈപ്പ് 1 പ്രമേഹ രോഗവും മധുരം കഴിക്കുന്നതായിട്ട് വലിയ ബന്ധമില്ല. അത് മധുരം കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ ഓട്ടോയിമ്യൂൺ പ്രതിഭാസം കാരണമാണ് നമ്മളെ ഈ ഡയബറ്റീസ് വരുന്നത്. പക്ഷെ അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസ് ഒരു പരിധിവരെ നമ്മുടെ ആഹാര വ്യായാമ ശീലങ്ങൾ കൊണ്ടുവരുന്ന ഒരു അസുഖമാണ്. അതിൽ അമിതമായിട്ട് മധുരം കഴിക്കുകയും തന്മൂലമുണ്ടാകുന്ന അമിതവണ്ണവും രോഗത്തിന് കാരണമാകുന്നുണ്ട്.
1: കുട്ടികളിൽ പ്രമേഹ രോഗമുണ്ടായാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്നത്?

0: ടൈപ്പ് 1 പ്രമേഹ രോഗം സാധാരണഗതിയിൽ പെട്ടെന്നാണ് പ്രകടമാകാറ്. അതായത് ഈ പ്രതിഭാസം നേരത്തെ പറഞ്ഞതുപോലെ 1-2 വർഷങ്ങൾ കൊണ്ട് ശരീരത്തിനുള്ളിൽ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 90% കോശങ്ങൾക്ക് നാശം സംഭവിച്ചാലേ ഈ രോഗാവസ്ഥയിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് രോഗം കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല, ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. 10-20% കോശ സമൂഹം മതി നമുക്ക് നമ്മുടെ ഷുഗേഴ്സ് നോർമലായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 90% നാശം കഴിയുമ്പോൾ ആ ശരീരത്തിന് ഷുഗർ കൺട്രോൾ ആകാതെ വരികയും അമിതമായിട്ടുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂടി നിൽക്കുന്ന കാരണം പക്ഷേ ശരീരത്തിന് അത് ഉപയോഗിക്കാനും പറ്റുന്നില്ല. ഇൻസുലിൻ്റെ അഭാവം കാരണം ശരീരത്തിന് ആ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിന് അമിതമായ ക്ഷീണം വരിക, ഭയങ്കരമായിട്ട് വിശപ്പ്, അമിതമായ വിശപ്പുണ്ടാകുക. പക്ഷേ എന്നിരുന്നാലും ഈ കുഞ്ഞ് ഒരുപാട് ആഹാരം കഴിക്കുന്നെങ്കിലും കുഞ്ഞിൻ്റെ ശരീരം മെലിച്ചിൽ വരിക, വെയിറ്റ് തൂക്കം കൂടാതിരിക്കുക. പിന്നെ ഈ രക്തത്തിൽ കെട്ടിക്കിടക്കുന്ന ഷുഗർ മൂത്രം വഴി മൂത്രത്തിൽ കൂടി കിഡ്നി മൂത്രത്തിൽ കൂടെ വെളിയിലേക്ക് പുറന്തള്ളണം, അതിൻ്റെ കൂടെ കുറേ ജലവും കൂടി പുറത്തേക്ക് പോകും. അപ്പം നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുക, അടിക്കടി മൂത്രം പോവുക. ഇതിപ്പോൾ ഈ ഷുഗറിന് പുറന്തള്ളാൻ വേണ്ടിയിട്ട് അത്രയും യൂറിൻ അല്ലെങ്കിൽ മൂത്രം നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കുക, മൂത്രം ഒഴിക്കുന്ന സ്ഥലങ്ങളിൽ ഉറുമ്പ് അരിക്കുക, അതുപോലെ ഷുഗേഴ്സ് കൂടി നിൽക്കുന്ന കാരണം അടിക്കടി മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക, കൗമാരപ്രായക്കാരായ പെൺകുട്ടികളാണെങ്കിൽ യോനി ഭാഗത്ത് ഇൻഫെക്ഷൻ, വജനല ഇൻഫെക്ഷൻസ് വരിക, ഇത്തരത്തിലുള്ളതാണ് സാധാരണഗതിയിലുള്ള ലക്ഷണങ്ങൾ. പൊതുവേ ഈ കുഞ്ഞുകുട്ടികളിൽ ഈ അടിക്കടി മൂത്രം ഒഴിക്കുക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു അബ്നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ അല്ല എന്ന് പല മാതാപിതാക്കളും തിരിച്ചറിയാറില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ഇത് കൂടി ഈ ഷുഗറിൻ്റെ അവസ്ഥ കൂടിയിട്ട് ഷുഗറിൻ്റെ നില അല്ലെങ്കിൽ അളവ് കൂടിയിട്ട് ശരീരത്തിൽ ഒരു DKA അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ അസിറോസിസ് എന്ന് പറഞ്ഞ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിൽ ശരീരത്തിലെ അമ്ലത്തിൻ്റെ അളവ് അതായത് ആസിഡിൻ്റെ അളവുകൾ ഒരുപാട് കൂടുകയും അത് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള ഗുരുതര അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. നമ്മളിപ്പോൾ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുവാണെങ്കിൽ ഇതാണ് സാധാരണ Type 1 Diabetes. അപ്പോൾ 1-2 ആഴ്ച കൊണ്ടായിരിക്കും ഇത്, അതുവരെ നോർമലായിരുന്നു കുട്ടി, പെട്ടെന്ന് വെയിറ്റ് കുറയുന്നു, പെട്ടെന്ന് വിടുന്ന വെള്ളം കുടിക്കുന്നു, മൂത്രം ഒഴിക്കുന്നു, ഭയങ്കരമായിട്ട് വിശപ്പുണ്ട്, എന്നിട്ടും കുട്ടിക്ക് ഭയങ്കര ക്ഷീണം. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ Type 2 Diabetes വർഷങ്ങളോളം ലക്ഷണങ്ങൾ ഇല്ലാതെ പോകും, കാരണം ഷുഗർ പതുക്കെ പതുക്കെ പതുക്കെയാണ് കയറി വരുന്നത്. അപ്പോൾ അതിനകത്ത് അമിതവണ്ണം ഒരു ലക്ഷണമാണ്. പിന്നെ കഴുത്തിൻ്റെ പുറകിൽ, കൈമടക്കുകളിൽ, കൈയുടെ പുറക് വശങ്ങളിലൊക്കെ കാണുന്ന കറുപ്പ്, തൊലി കട്ടിവെക്കുകയും കറുപ്പ് കാണുകയും ചെയ്യും, അക്കാന്തോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ ഇത് ഒരു ലക്ഷണമാണ്. പിന്നെ കൗമാരപ്രായക്കാരെ കുട്ടികളിലാണെങ്കിൽ പെൺകുട്ടികളിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, PCOD പോലത്തെ ലക്ഷണങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിലും ഈ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: പ്രമേഹ രോഗത്തിന് ഇൻസുലിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
0: Type 1 Diabetes നാം പറഞ്ഞതുപോലെ ഇൻസുലിൻ്റെ അഭാവം, ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് അടിസ്ഥാനമായ കാരണം. അതിന് ഇൻസുലിൻ ചികിത്സയാണ് ആകെ മരുന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻസുലിൻ ചികിത്സയാണ്. ഒരു മരുന്നുകൾ കൊണ്ടോ ടാബ്ലറ്റുകൾ കൊണ്ടോ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കില്ല, കാരണം ആ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കോശങ്ങളില്ല. ഇല്ലാതെ വെറുതെ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ Type 2 Diabetes ഇൻസുലിൻ പാൻക്രിയാസ് നോർമലാണ്, ബീറ്റ കോശങ്ങളുണ്ട്, പക്ഷേ എന്താണ് ഇൻസുലിൻ്റെ കാര്യക്ഷമതയ്ക്കുള്ള പ്രശ്നമാണ്. അവിടെ നമുക്ക് ചില മരുന്നുകൾ ടാബ്ലറ്റ്സ് ഉണ്ട്, ഇൻസുലിൻ്റെ കാര്യക്ഷമത നമുക്ക് കൂട്ടാൻ സാധിക്കും. വ്യായാമം അതിനോടൊപ്പം തന്നെ, ഈ ഗുളികയോ മരുന്നോ അതിനോടൊപ്പം തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആഹാര രീതി, വ്യായാമം, കൃത്യമായിട്ട് വ്യായാമം. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുകയും ഡോക്ടറെ റെഗുലർ ഇൻ്റർവെൽസിൽ പോയി കണ്ട് ചികിത്സയുടെ മരുന്നിൻ്റെ അളവുകൾ ക്രമീകരിക്കുകയും ചെയ്ത് ഇത് ഇത്രയും 4 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ പ്രമേഹ രോഗം നമ്മുടെ കൈകളിൽ നിൽക്കുകയുള്ളൂ.
1: മാഡം, പ്രമേഹ രോഗമുള്ളവരിൽ ഇൻസുലിൻ പമ്പ് ഉപയോഗിച്ചുള്ള ഒരു ചികിത്സാ രീതി ഉണ്ടല്ലോ, എന്താണ് ഈ ഇൻസുലിൻ പമ്പ്, അതിൻ്റെ പ്രവർത്തന രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ മോളിക്യൂൾ നമുക്ക് ഈ പറഞ്ഞാലും ഗുളികയായിട്ടോ സ്പ്രേ ആയിട്ടോ സിറപ്പായിട്ടോ ഒന്നും അവൈലബിൾ അല്ല. കാരണം ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ വയറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആസിഡ് അതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇൻസുലിനെ ബ്ലഡിൽ എത്തിക്കണമെങ്കിൽ, രക്തത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്കുള്ള ഇപ്പോൾ നിലവിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ തൊലിക്കടിയിലുള്ള കൊഴുപ്പിലേക്ക്, അവിടുത്തെ രക്തക്കുഴലിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സബ്ക്യൂട്ടേനസ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഉണ്ടായിരുന്നത് ഇൻസുലിൻ സിറിഞ്ച് വെച്ചിട്ട് നമ്മൾ കുത്തിവെക്കുന്ന ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ജനറേഷൻ ഡിവൈസ്, ഇൻസുലിൻ ഡിവൈസ്, അതിൽ നമ്മൾ ചെയ്യുന്നത് കുത്തിവെപ്പ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ മെക്കാനിസം കുറച്ചും കൂടെ ഈസി ആയി, കുറച്ചും കൂടെ പെയിൻലെസ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വന്നതാണ് ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്നത്. ഈ പമ്പിൽ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മൊബൈൽ പോലത്തെ ഡിവൈസ് ഉണ്ടാകും, അതിനകത്ത് ഇൻസുലിൻ്റെ ചെറിയൊരു കാർട്രിഡ്ജ് ഇട്ടിട്ട് അതിൽ ചെറിയൊരു പ്ലാസ്റ്റിക് ട്യൂബിംഗ് വഴി നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു പാച്ച്, ആ പാച്ചിൻ്റെ അറ്റത്തെ ചെറിയ സൂചി പോലത്തെ ഒരു കാനുല കാണും, ആ കാനുല നമ്മൾ ശരീരത്തിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആ കാനുല വഴി ഇത് തൊലിക്കടിയിലേക്ക് തന്നെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇൻസുലിൻ ഡെലിവർ ആകുന്നത്. പക്ഷേ ഈ ദിവസം മൂന്നോ നാലോ നേരം കുത്തിവെക്കുക എന്നുള്ളത്, കുത്തിവെപ്പ് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് എത്ര യൂണിറ്റാണോ ഇൻസുലിൻ വേണ്ടത് അത് ഈ പമ്പ് ഇതിനകത്ത് നമുക്ക് ഡയൽ ചെയ്ത് പ്രസ് ചെയ്ത് ഇപ്പം 5 യൂണിറ്റ് 5 അല്ലെങ്കിൽ 10 യൂണിറ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ട്യൂബ് വഴി ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ ശരീരത്തിലകത്തേക്ക് കയറും. അപ്പം നമുക്ക് അന്നേരം സൂചി വെച്ച് കുത്തേണ്ടത് ഒഴിവായി കിട്ടും. പക്ഷെ നമുക്ക് ഡയബറ്റീസിനെ പറ്റി മറക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റു ആഹാര രീതികളും വ്യായാമ രീതികളും കൃത്യമായിട്ട് ആഹാരത്തിന് മുമ്പ് എടുക്കേണ്ട ഇൻസുലിൻ ഡോസ് എടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ പമ്പ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഉദ്ദേശിച്ച പ്രയോജനം ലഭിക്കുകയുള്ളൂ. പമ്പ് ഒരു ഡെലിവറി വ്യത്യാസം മാത്രമേ അത് വരുന്നുള്ളൂ. അപ്പോൾ ഈ പമ്പ് ഇൻസുലിൻ ഡെലിവറി ചെയ്യുന്നത് നമ്മൾ ഈ വെക്കുന്ന ഒരു പാച്ച് ഉണ്ടല്ലോ, അത് നമ്മൾ 3 ദിവസം കൂടുന്തോറും ഈ പാച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ 3 ദിവസം കൂടുന്തോറും നമ്മൾ ഈ പാച്ച് മാറ്റിയിട്ട് അടുത്ത പാച്ച് ഒട്ടിക്കുക. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഇൻസുലിൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ഭാഗത്ത് കൊഴുപ്പ് കട്ടി വെക്കുകയും ആ ഭാഗത്ത് നിന്നുള്ള ഇൻസുലിൻ്റെ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കുറവ് വരികയും

0: കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: തീർച്ചയായിട്ടും പ്രമേഹ രോഗം വരുന്നത് പലപ്പോഴും ഞാൻ മാതാപിതാക്കളോട് പറയുന്നത് ഒരു ഒരു തരത്തിൽ നോക്കിയ അനുഗ്രഹമാണ്. അവരുടെ ലൈഫ് ഒരു ചിട്ടയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം കാണിച്ചൊരു വഴിയായിട്ടാണ് ഞാൻ പലപ്പോഴും പാരൻസിൻ്റെ ഒരു അഡ്വൈസ് കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ രോഗം വന്നു കഴിഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഡയബറ്റീസ് ഉണ്ട്, ജീവിതം ഇവിടെ തീർന്നു എന്ന് പല മാതാപിതാക്കളും അങ്കലപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നമുക്കൊരു ചികിത്സ ലഭ്യമായിട്ടുള്ളൊരു അസുഖമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇൻസുലിൻ എന്ന ഒരു ചികിത്സാ രീതി പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷനാണ് നിർഭാഗ്യവശാൽ ഇഞ്ചക്ഷൻ രൂപേണ നമുക്ക് ഇൻസുലിൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ കൂടി കൃത്യമായിട്ടുള്ള ആഹാര രീതി കൊണ്ടും വ്യായാമ രീതി കൊണ്ടും ചികിത്സ കൊണ്ടും നമുക്ക് ഷുഗേഴ്സ് ബ്ലഡ് ഷുഗർ നോർമൽ റേഞ്ചിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ മറ്റ് ഏതൊരു കുട്ടിയെപ്പോലെയും ജീവിതത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും, ഇപ്പോൾ അവരുടെ പഠനമാകട്ടെ, വിവാഹമാകട്ടെ, കുട്ടികളാകട്ടെ, അവരുടെ പ്രൊഫഷൻ ജോലിയാകട്ടെ, എന്ത് ഏത് മേഖലയിൽ പോലും ഡയബറ്റീസ് ഒരു ടൈപ്പ് 1 ആകട്ടെ ടൈപ്പ് 2 ആകട്ടെ ഒരു രീതിയിലും ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുകയില്ല. പക്ഷെ നമ്മൾ കുറച്ച് നമ്മുടെ ലൈഫ് ചിട്ടയായിട്ട് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചികിത്സയെടുത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഡയബറ്റീസ് രോഗം കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു നഷ്ടം ഉണ്ടാകില്ല.
0: കുട്ടികളുടെ പ്രമേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവച്ച ഡോക്ടർ വീണ വി നായർക്ക് നന്ദി.
1: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആഷിക്കി. ഈ ചിത്രത്തിനു വേണ്ടി അനുരാധ പോഡ്വാളും കുമാർ സാനുവും പാടിയതാണ്.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1

0: 9.9% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
1: ബംഗാളി ഹാൻഡ് മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. ആർഫ ഗോൾഡ് ഇ സ്പോർട്ട്.
2: ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ തുടരുന്നു. ഇന്ദീവറിന്റെ വരികൾക്ക് ശ്യാംലാൽ മിത്രയുടെ സംഗീതം, യേശുദാസും പ്രീതി സാഗറും പാടിയത് ചിത്രം ആനന്ദ് ആശ്രം

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
4: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും.

0: ഓരോ സ്പോർട്സ് ഇവന്റ്സിൽ പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഹിന്ദി ചലച്ചിത്രങ്ങളിലെ

നിത്യഹരിത യുഗ്മഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സമീറിന്റെ വരികൾക്ക് ആനന്ദ് മിലിന്ദിന്റെ സംഗീതം. അനുരാധ പൊട്വാളും ഉദിത് നാരായണനും പാടിയത് ചിത്രം ബേട്ട

0: ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ എത്തി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് എഞ്ചിനീയറിംഗിൽ 1st rank, ഫാർമസിയിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണൻ 1st. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് മന്ത്രി റോജി എൻ ജോൺ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3rd ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം കണ്ണൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ വള്ളക്കടവ് ശ്രീവരാഹം സ്വദേശി എം മനുവിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുബേരൻ എന്ന ചിത്രത്തിന് വേണ്ടി സ്വർണലത പാടിയ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിത്താര.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം പട്ടം പോലെ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരണും മൃദുല വാര്യരും പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.

0: സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി കേൾക്കാം അഹിംസ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, എ ട്യൂമറിന്റെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം തച്ചോളി വർഗീസ് ചെയ്തവർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ശരത്തിന്റെ സംഗീതം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, രാജീവം

കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോ. ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചിത്ര പാടിയ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി ഈണം പകർന്ന ഗാനം. ചിത്രം കാക്കക്കുയിൽ.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ഗാനരചന ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദേവദാസി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ എത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അനന്തരാവകാശികൾക്ക് റേഷൻ കട ലൈസൻസ് കൈമാറാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടി. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCL ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർഡനെ നേരിടും. രാവിലെ 7:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം ഡോക്ടർ ബീന ഡിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ ശിക്കിൽ സഹോദരിമാർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതീയ റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കുമാരനാശാന്റെ മിന്നാമിനുങ്ങ് എന്ന കവിത ആലാപനം ഉമാ ദിലീപ്, ഉദയഗീതം എൻ മിനി, ആർ ഉഷ, പി സുശീലാദേവി എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, സ്മൃതി മധുരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് മൻ കി ബാത് മലയാള പരിഭാഷ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കുട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 ഗാനാമൃതം. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. നാളെ രാവിലെ 11:00 നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം നിലയം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 6:50 വയലും വീടും നെൽകൃഷിയിലെ കള നിയന്ത്രണം. ഡോക്ടർ നിമി ജോസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നാളെ രാവിലെ 11:00 നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധ എസ്

ശ്രീവത്സൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി 10:30 നിഷ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8°C, കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5°C, കുറഞ്ഞ താപനില 25.4°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദും സൗമ്യ ടി ആറും പാടിയ ഗാനമാണ് സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജി ബാലിന്റെ സംഗീതം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ജെറി MLദേവ്, പാടിയത് യേശുദാസ്, ചിത്രം കൂടും തേടി.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:20 സന്ധ്യാഗീതത്തിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യഗാനം അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ഗായത്രിയും പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

സന്ധ്യാഗീതത്തിൽ ഇനി കേൾക്കാം. ഹർഷബാഷ്പം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ MK ഖാൻ സാഹിബ്, സംഗീതം MK അർജുനൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
2: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിൽ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
1: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000 കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ്

0: ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി C.ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @ar_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ar_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ, കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആറളം പുക്കുണ്ടിൽ RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി

0: പ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് സിബിഐ അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,05,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, തുടർന്ന് കേൾക്കാം സന്ധ്യാഗീതം. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: വയലും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വഴി എത്ര കഠിനമാണോ അത്രയും മനോഹരമായിരിക്കും വിജയത്തിന്റെ മധുരം. ഭാരങ്ങൾ കൂടുമ്പോൾ തളരരുത്, കൂടുതൽ കരുത്തോടെ പോരാടാൻ അത് നമുക്ക് പ്രചോദനമാകട്ടെ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം, ഇതേക്കുറിച്ച് ഡോക്ടർ ബീനാ ഡി സംസാരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ ഏറ്റവും കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇടവപ്പാതി. വേനലിന്റെ തീക്ഷ്ണമായ ചൂടിൽ വെന്തുരുകിയ ഭൂമിയിലേക്ക് പ്രതീക്ഷയുടെ ആദ്യ തുള്ളികളുമായി എത്തുന്ന അതിഥിയാണ് ഇടവപ്പാതി. മലയാള മാസമായ ഇടവത്തിൽ ആരംഭിക്കുന്ന ഈ മഴ വെറും ഒരു കാലാവസ്ഥാ പ്രതിഭാസമല്ല, കേരളത്തിന്റെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും കാർഷിക സമ്പദ് വ്യവസ്ഥയുടെയും അവിഭാജ്യ ഘടകമാണ്. ഇടവപ്പാതി എന്ന് വിളിക്കുന്ന കാലവർഷക്കാലം തോരാമഴയുടെ കാലമാണ്. പ്രകൃതി മറ്റൊരു ഭാവം കൈക്കൊള്ളുന്നു. വരണ്ടുപോയ പുഴകളും തോടുകളും നിറയുന്നു, കുളങ്ങൾ ജലസമൃദ്ധമാകുന്നു. മരങ്ങളും ചെടികളും ഇലകൾ വിടർത്തി പ്രകൃതിയുടെ പച്ചപ്പിനെ കൂടുതൽ മനോഹരമാക്കുന്നു. മഴയുടെ സംഗീതം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പുതിയ ഊർജം പകരുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇടവപ്പാതി അത്യന്താപേക്ഷിതമാണ്. കർഷകൻ നിലമൊരുക്കുന്നതും വിത്തിറക്കുന്നതും മഴയെ ആശ്രയിച്ചാണ്. മഴ നല്ലതായാൽ കർഷകന്റെ മുഖത്ത് പ്രതീക്ഷ

0: കൃഷിയുടെ പുഞ്ചിരി വിടരും. മഴ കുറയുകയോ കൂടുകയോ ചെയ്താൽ അത് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും. പഴയ കാലത്ത് ഇടവപ്പാതി വളരെ കൃത്യമായി എത്തുമായിരുന്നു എന്ന് മുതിർന്നവർ പറയാറുണ്ട്. പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ച സമൂഹമായിരുന്നു അന്ന്. മഴയുടെ വരവ് കണക്കാക്കി കൃഷിയും ജീവിതക്രമവും മുന്നോട്ടു പോയിരുന്നു. മലയാള സാഹിത്യത്തിലും മഴയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കവികളും കഥാകൃത്തുക്കളും മഴയെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ പലപ്പോഴും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണമാകാറുണ്ട്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ ആശങ്കപ്പെടുത്തുമ്പോൾ ഇടവപ്പാതിയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുകയും ജലസ്രോതസ്സുകളെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. വരും തലമുറകൾക്കും ഇടവപ്പാതിയുടെ സൗന്ദര്യവും അനുഗ്രഹവും അനുഭവിക്കാൻ കഴിയണം. ഇടവപ്പാതി വെറും മഴയല്ല, അത് ജീവന്റെ ഉറവിടമാണ്, കർഷകന്റെ പ്രതീക്ഷയാണ്, പ്രകൃതിയുടെ പുനർജന്മമാണ്, കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിത്യസാന്നിധ്യമാണ്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതല്ല. ഇതേക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീനാ ഡി സംസാരിക്കുന്നു.
1: ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോത്തിറച്ചിയിൽ 50% ഇന്ത്യയിലാണ്. പോത്തിറച്ചി കയറ്റുമതിയിൽ വലിയ വളർച്ച നേടി ഇന്ത്യ 2nd സ്ഥാനത്തെത്തിയിട്ടുണ്ട്. കാരാ ബീഫ്, ബാഫൻ, ബാഫലോ ബീഫ് എന്നീ പേരുകളിലാണ് പോത്തിറച്ചി അന്താരാഷ്ട്ര വിപണിയിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏതാണ്ട് 80% ആളുകൾ മാംസാഹാരിയാണ്. മാംസത്തിനായി നാം സാധാരണ ആശ്രയിക്കുന്നത് കോഴി, താറാവ്, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളെയാണ്. ആവശ്യമായ പരിചരണം ലഭിക്കാതെ പ്രതിവർഷം ഏതാണ്ട് 5.5 ദശലക്ഷം പോത്തിൻകുട്ടികളാണ് ചത്തുടങ്ങുന്നത്. ഇവയെ ശാസ്ത്രീയമായി പരിപാലിച്ചാൽ തന്നെ ഇറച്ചി ഉൽപ്പാദനത്തിൽ വൻ വളർച്ച ഉണ്ടാക്കുവാൻ കഴിയും. പോത്തു വളർത്തലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോത്തിറച്ചിയുടെ വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണ് ഏറ്റവും അനുകൂലമായ ഘടകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ 80%ത്തിലധികം ജനങ്ങൾ ഇറച്ചി ഉപയോഗിക്കുന്നവരാണ്. പോത്തിറച്ചിക്ക് വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണുള്ളത്. അതുപോലെ ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റേത് സംരംഭങ്ങളെ അപേക്ഷിച്ച് ദിവസ ചെലവ് കുറവുള്ള ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. പോത്തു വളർത്തലിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന നിക്ഷേപ കുറവുള്ള ഒരു സംരംഭമാണ്. ഒരു ഡയറി ഫാം തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 അല്ലെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും അതിന് ആദ്യമായി മുടക്ക് മുതലായി തന്നെ ആവശ്യമായി വരും. താരതമ്യേന മറ്റ് സംരംഭങ്ങളെ അപേക്ഷിച്ച് നിക്ഷേപം വളരെ കുറവ് വേണ്ട ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. മാത്രമല്ല ഗുണനിലവാരം കുറഞ്ഞ ഏത് പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവുകൾ പോത്തുകൾക്ക് ജന്മന ഉണ്ട്. വർഷാവസാനം കിട്ടുന്ന ഒരു വലിയ വരുമാനം ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മേന്മയാണ്. കുടുംബാംഗങ്ങൾക്ക് മാത്രമായോ വ്യാവസായിക അടിസ്ഥാനത്തിലോ ഏർപ്പെടാവുന്ന ഒരു കാർഷിക വൃത്തിയായി ഇന്ന് പോത്തു വളർത്തൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോത്തു വളർത്താൻ ഇറങ്ങും മുമ്പേ നാം ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണ പോത്തു വളർത്തുന്നതിന് ആഴത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനം ആവശ്യമില്ല. എന്നാൽ തെരഞ്ഞെടുക്കൽ, തീറ്റക്രമം, പാർപ്പിടം, ആരോഗ്യ പരിപാലനം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ തീർച്ചയായും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ പുതിയ കർഷകനും ആവശ്യമുണ്ട്. പരിചയസമ്പന്നരായ കർഷകരുമായുള്ള ആശയവിനിമയം, ഫാം സന്ദർശനം, പരിശീലനം എന്നിവ വളരെ അത്യാവശ്യമാണ്. തുടക്കത്തിൽ 4-5 പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും അഭികാമ്യം. പോത്തിൻകുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒന്നാമതായി നാം അറിയേണ്ടത് ഏത് ഇനം അല്ലെങ്കിൽ ഏത് ജനുസ് എന്നുള്ളതിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത് എന്നുള്ളത്. ഏത് ഇനം അല്ലെങ്കിൽ ജനുസ് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ പെട്ടെന്ന് കഴിക്കുന്ന ആഹാരം ഇറച്ചിയായി മാറ്റുന്നതിനുള്ള കഴിവ് കൂടിയ ഇനം ഏതാണോ ആ ഇനത്തിൽപ്പെട്ട പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന

ഏറ്റവും അനുയോജ്യമായ ഒരു ജനുസാണ് മുറ, ജാഫർബാദി മുതലായവ. ഇനി നാം അറിയേണ്ടത് ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടിയെ വേണം വാങ്ങേണ്ടത് എന്നുള്ളതാണ്. 3 മാസം വരെ സാധാരണ പോത്തിൻകുട്ടികൾ എരുമയുടെ പാൽ കുടിക്കണം. ഇത് പലപ്പോഴും സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളർച്ച മുരടിച്ച പോത്തിൻകുട്ടികളെയാണ് ലഭിക്കുക. 3-ാം മാസം പാലുകുടി നിർത്തിയാൽ തന്നെ ഖരാഹാരവുമായി പൊരുത്തപ്പെടാൻ 1 മാസം വേണ്ടിവരും. ഈ സമയം പോത്തിൻകുട്ടിയുടെ ശരീരഭാരം കുറയാനും അസുഖങ്ങൾ വരാനുമുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. വിപണി നിലവാരമനുസരിച്ച് ജീവനോട് ശരീരതൂക്കത്തിന് ശരാശരി 140 മുതൽ 180 രൂപ വരെയാണ് ഇപ്പോഴത്തെ ഒരു വില. 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടിക്ക് ശരാശരി 60 മുതൽ 80 കിലോ വരെ തൂക്കം ഉണ്ടായിരിക്കേണ്ടതാണ്. സാധാരണ ഇത്തരം ഇറച്ചി ഉൽപാദനത്തിന്

ഫിനസ് എന്നാണ് ഇവകളെ അറിയപ്പെടുന്നത്. പോത്തിൻകുട്ടികൾക്ക് പാർപ്പിടമൊരുക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീടിനോട് ചേർന്ന് ചായ്പായോ പ്രത്യേകമായോ തൊഴുത്ത് നിർമ്മിക്കാവുന്നതാണ്. യഥേഷ്ടം ശുദ്ധജലം ലഭ്യമാകുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. മേച്ചിൽ സ്ഥലവും ജലാശയവും സമീപത്തുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. കവുങ്ങും ഓലയുമാണ് ചിലവ് കുറഞ്ഞതും ഉത്തമവുമായ നിർമ്മാണ വസ്തുക്കൾ. ഇത്തരത്തിൽ ഊർജിതമായ രീതിയിലോ അല്ലെങ്കിൽ അർദ്ധ ഊർജിത രീതിയിൽ പകൽ സമയം മേയാൻ വിടുന്നതിനും രാത്രികാലങ്ങളിൽ മഞ്ഞും മഴയും ഏൽക്കാതെ ഇത്തരത്തിലുള്ള തൊഴുത്തിലോ മറ്റ് സാധന സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ള താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാർപ്പിടമോ ഒരുക്കി നമുക്ക് പോത്തിൻകുട്ടികളെ വളർത്താവുന്നതാണ്. 3 മാസം വരെ പ്രായമുള്ള പോത്തിൻകുട്ടികൾക്ക് പകൽ തൊഴുത്തിൽ കിടക്കാൻ 2.5 ചതുരശ്ര മീറ്റർ സ്ഥലം ആവശ്യമാണ്. തൊഴുത്തിന്റെ വശങ്ങളിലുള്ള ഭിത്തികൾക്ക് 3 അടിയിൽ അധികം ഉയരാൻ പാടില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും നാം വാങ്ങുന്ന പോത്തിൻകുട്ടിയുടെ ശരീരഭാരം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവകളുടെ ചാണകത്തിന് നല്ല വിലയും ആവശ്യകതയും ഉള്ളതിനാൽ ചാണകക്കുഴി തറനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പണിയേണ്ടതും ആവശ്യമാണ്. ഇതിന്റെ ഭിത്തി 1.5 മീറ്റർ ഉയരത്തിൽ കല്ല് അടുക്കി പണിതാൽ വെള്ളം വാർന്നു പോവുകയും ഉണങ്ങിയ ചാണകം ലഭിക്കുകയും ചെയ്യും. ചാണകക്കുഴിക്ക് മേൽക്കൂരയിടാൻ മറക്കരുത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് തീറ്റയെ കുറിച്ചാണ്. സാധാരണ കന്നുകാലികളുടെ തീറ്റയെ നാം ഖരാഹാരമെന്നും പരുഷാഹാരമെന്നും രണ്ടായി തരം തിരിക്കാറുണ്ട്. പച്ചപ്പുല്ല്, വൈക്കോൽ എന്നിവ നാര് കൂടിയ ഇനങ്ങളാണ് ഇവയെ സാധാരണ പരുഷാഹാരമെന്നും പെല്ലറ്റുകൾ, പിണ്ണാക്കുകൾ, മറ്റ് തീറ്റകൾ എന്നിവയെ ഖരാഹാരമെന്നും പറയാറുണ്ട്. വളരുന്ന ഒരു പോത്തിന് ശരീരഭാരത്തിന്റെ 1/10 എന്ന തോതിൽ തീറ്റപ്പുല്ല് വേണം. അതായത് 250 കിലോഗ്രാം തൂക്കമുള്ള ഒരു പോത്തിന് 25 കിലോ തീറ്റപ്പുല്ല് ആവശ്യമാണ്. 1 കിലോ വൈക്കോൽ എന്ന് പറയുന്നത് 5 മുതൽ 6 കിലോ തീറ്റപ്പുല്ലിന് സമമാണ്. സാധാരണ ഖരാഹാരമായി നാം പിണ്ണാക്ക്, തവിട്, ധാന്യങ്ങൾ മുതലായവ ചേർത്തുണ്ടാക്കുന്ന തീറ്റ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ദിവസം 2 മുതൽ 3 കിലോ സാന്ദ്രീകൃത തീറ്റ പോത്തുകൾക്ക് നൽകണം. അതുപോലെ തന്നെ തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ട ഊർജ സാന്ദ്രതയുള്ള തീറ്റ ഇനങ്ങളായ ചോളപ്പൊടി, പുളുങ്കുരുപ്പൊടി, മരച്ചീനിപ്പൊടി, ഗോതമ്പ് തവിട് തുടങ്ങിയവ 1 മുതൽ 1.5 കിലോ വരെ നൽകുകയും ഒപ്പം ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും കുടിക്കുവാൻ നൽകേണ്ടതുമാണ്. ഒപ്പം തീറ്റയിൽ ധാതുജീവക മിശ്രിതം 25 ഗ്രാമും 1 ടേബിൾ സ്പൂൺ മീനെണ്ണയും കൊടുക്കുവാൻ മറക്കേണ്ടതില്ല. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പാരമ്പര്യതര തീറ്റകളും പോത്തുകൾക്ക് തീറ്റയായി കൊടുക്കാവുന്നതാണ്. കാരണം ഏത് നിലവാരം കുറഞ്ഞ പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവ് പോത്തിൻകുട്ടികൾക്ക് ധാരാളമായി ഉണ്ട്. ഇത്തരത്തിൽ പാരമ്പര്യതര തീറ്റകളായി വാട്ടിയ മരച്ചീനിയില, അസോള, ആഫ്രിക്കൻ പായൽ, കുളവാഴ, ബിയർ വേസ്റ്റ്, കപ്പ വേസ്റ്റ്, ചോളപ്പൊടി, പുളുങ്കുരുപ്പൊടി, കൊക്കോ തണ്ട്, മരച്ചീനി, പൈനാപ്പിൾ, പഴം, ചക്ക മുതലായവയുടെ അവശിഷ്ടങ്ങൾ, വാട്ടിയ ഷീമക്കൊന്നയില, വാഴത്തട, വാഴയില, കവുങ്ങിൻ വാള മുതലായവയെല്ലാം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏതൊരു പുതിയ ആഹാര പദാർത്ഥവും തീറ്റയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കുറഞ്ഞ അളവിൽ ക്രമേണ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായും അത് ദഹന സംബന്ധമായ പല രോഗങ്ങൾക്കും കാരണമാവും. ആരോഗ്യ പരിപാലനം കൂടി ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാഹ്യപരാദ നിയന്ത്രണങ്ങളാണ്. തൊഴുത്ത ദിവസവും ജൈവ മാലിന്യങ്ങൾ നീക്കി ബ്ലീച്ചിംഗ് പൗഡറോ കുമ്മായമോ ചേർത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ബാഹ്യപരാദങ്ങളെ അകറ്റാനായി വേപ്പെണ്ണ, പൂവത്തെണ്ണ, ഇത് രണ്ടും ജൈവ പരാദനാശിനികളാണ്. അതുപോലെ തന്നെ ഫ്ലൂമെത്രീൻ, ഡെൽറ്റാമെത്രീൻ, സൈപ്പർമെത്രീൻ തുടങ്ങിയ രാസപരാദനാശിനികൾ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. വളക്കുഴിയിൽ ആഴ്ചയിൽ 2 തവണ 1 കിലോഗ്രാം കുമ്മായത്തിൽ 250 ഗ്രാം വീതം ബ്ലീച്ചിംഗ് പൗഡർ ചേർന്ന മിശ്രിതം വിതരേണ്ടതാണ്. ബാഹ്യപരാദ നിയന്ത്രണത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ആന്തരപരാദ നിയന്ത്രണം. നാടവിരകൾ, പത്രവിരകൾ, ഉരുളൻ വിരകൾ, പണ്ടപ്പുഴു, കരൾക്രിമികൾ, രക്തക്കുഴൽ വിരകൾ എന്നിങ്ങനെ നിരവധി ആന്തരപരാദങ്ങൾ പോത്തിൻകുട്ടികളെ ബാധിക്കാറുണ്ട്. 6 മാസം പ്രായമെത്തും വരെ മാസത്തിൽ 1 തവണ വിരമരുന്ന് നൽകണം. പിന്നീട് 2 മാസം ഇടവിട്ട് വിരമരുന്ന് നൽകേണ്ടതാണ്. വളർച്ച ത്വരിതപ്പെടുത്താൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, വളർച്ചാവേഗം കൂട്ടാൻ ജലക്രീഡ തന്നെയാണ് ഏറ്റവും പ്രധാനം.
ശരീരം എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അത് ഇവകളുടെ വളർച്ചയുടെ നിരക്ക് കൂട്ടുക.

0: തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള സ്വാഭാവികമായ ജലാശയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്രിമമായ ജലാശയങ്ങൾ തൊഴുത്തിന്റെ പരിസരത്ത് ഉണ്ടാക്കി ഇവയ്ക്ക് പകൽ മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ തൊഴുത്തിനുള്ളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ജലധാര കൊടുക്കുന്നതും ഇവയുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുന്നതിനും തന്മൂലം വളർച്ചാ നിരക്ക് കൂട്ടുന്നതിനും സഹായിക്കും. ദിവസവും 1 കിലോ കാലിത്തീറ്റ, 1 ടേബിൾസ്പൂൺ മീനെണ്ണ, 25 ഗ്രാം വൈറ്റമിൻ മിനറൽ മിശ്രിതം എന്നിവയും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പച്ചപ്പുല്ലും മേയാനുള്ള സ്ഥലവും വെള്ളക്കെട്ടും പോത്ത് വളർത്തുന്ന പ്രദേശത്ത് ഉറപ്പു വരുത്തേണ്ടതാണ്. നേരിട്ട് പതിക്കുന്ന വെയിൽ പോത്തിൻകുട്ടികളുടെ ശത്രുവാണ്. അതുകൊണ്ട് ഉച്ചസമയത്ത് തുറസായ സ്ഥലങ്ങളിൽ കെട്ടാതെ മരത്തണലിൽ തന്നെ കെട്ടിയിടുന്നത് നന്നായിരിക്കും. 6 മാസം വരെ പ്രായമെത്തിയ പോത്തിൻകുട്ടികൾക്ക് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. പുതിയ സ്ഥലത്തെ തീറ്റയുമായി പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രം വിരയിളക്കുക, ബാഹ്യപരാദ നിയന്ത്രണത്തിനുള്ള മരുന്നുകൾ പ്രയോഗിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. സമയാസമയങ്ങളിൽ ചാണകം പരിശോധിച്ച് വിരമരുന്ന് നൽകേണ്ടത് അത്യാവശ്യമാണ്. പോത്തിൻകുട്ടികൾക്ക് ചോറ്, കഞ്ഞി മുതലായ പെട്ടെന്ന് പുളിക്കുന്ന വസ്തുക്കൾ നൽകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയുടെ വിപണി കണ്ടെത്തുക എന്നുള്ളത്. വിപണി സാധ്യതയും ഇറച്ചിയുടെ സ്വാദും മേന്മയും പരിഗണിച്ച് 2.5-3 വയസ്സ് പ്രായമെത്തുമ്പോൾ വിപണിയിൽ എത്തിക്കുകയായിരിക്കും ലാഭകരം. പെരുന്നാൾ, ക്രിസ്മസ്, മറ്റ് വിശേഷ ഉത്സവങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ പോത്തിന് മോഹവില ലഭിക്കുമെന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇടനിലക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു വരുമാനം പോത്ത് വളർത്തലിലൂടെ കർഷകന്റെ കൈകളിൽ എത്തുകയാണ്. എന്നാൽ ഈ മേഖലയിലും ചില വെല്ലുവിളികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം നല്ല ഇനം പോത്തിൻകുട്ടികളുടെ ലഭ്യത കുറവ് തന്നെയാണ്. അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പോത്തുകളുടെ വരവ്, സർക്കാർ പ്രോത്സാഹന പദ്ധതികളുടെ കുറവ്, വിപണി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇടനിലക്കാരുടെ ചൂഷണം എന്നിവ പ്രധാന വെല്ലുവിളികളായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ വെല്ലുവിളികളെ എങ്ങനെ പ്രായോഗികമായി ഇല്ലാതാക്കുന്നുവോ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കർഷകന് തീർച്ചയായും പോത്ത് വളർത്തലിൽ ലാഭം കൊയ്യാൻ കഴിയും എന്നുള്ള കാര്യം സുനിശ്ചിതം തന്നെ.
1: പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീന ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ. പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
2: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ.

സിലിണ്ടർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു. വയലും വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കും മുമ്പേ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോകാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ശരിയുത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂരിലാണ് കാപ്പി ഇനമായ അറബിക്ക കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന അറബിക്ക ഇനത്തിന് താരതമ്യേന ഉയരം കുറവാണ്. ഇടുക്കിയുടെ കാലാവസ്ഥയിൽ ഈ കാപ്പി ഇനം മികച്ച ഉൽപാദനമാണ് നൽകുന്നത്. കീഴാന്തൂരിൽ ചന്ദ്രഗിരി എന്ന അറബിക്ക കാപ്പി ഇനമാണ് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ. ഇന്ത്യ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും.

0: ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കണ്മദം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദിവസത്തെ സന്ദർശനത്തിനായി സീഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള

പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും മേഴ്സി കോളേജ് NSS യൂണിറ്റും സംയുക്തമായി ഹെലൻ കെല്ലർ ദിനാചരണം സംഘടിപ്പിച്ചു. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കാട്ടാനയെ കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. ആകാശവാണി അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: പാടിനു മൗനം.
1: അടുത്ത ഗാനം ജി വേണുഗോപാലും ചിത്രയും പാടിയത്. ചിത്രം ശുഭയാത്ര. പി കെ ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നിദ്ര എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയത് ശ്രേയ ഘോഷാൽ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം ജാസി ഗിഫ്റ്റ്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് സിക്കിൽ സഹോദരിമാർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. വയലിൻ ഡൽഹി പി സുന്ദർ രാജൻ, മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു, ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ. ആദ്യം ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച സിദ്ധിവിനായകം എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രാഗം മോഹന കല്യാണി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിക്കിൽ സഹോദരിമാർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ. മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു. ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ. ഇനി അനുരാഗമുലേ രാഗം സരസ്വതി. രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

0: സംഗീതസുധയിൽ ഇതുവരെ കേട്ടത്
1: സിക്കിൽ സഹോദരിമാർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി, വയലിൻ ഡൽഹി പി സുന്ദർരാജൻ, മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു, ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ.
2: മൻ കി ബാത്,
3: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4303 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഗൾ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിഷ സുരഭി. ഇന്ന് നിഷ സുരഭിയിൽ ആദ്യ ഗാനം ധ്വനി എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് യേശുദാസും പി. സുശീലൻ. യൂസഫലി കീച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് നൌഷാദ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിഷ സുരഭി. ഇനി കേൾക്കാം മുല്ലവള്ളിയും തീന്മാവും എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: മൻ കി ബാത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്.
1: ഒരാളുടെ ധനസ്ഥിതിയേക്കാൾ മനസ്സിനും സ്വഭാവത്തിനുമാണ് പ്രാമുഖ്യം. പണം കൊണ്ട് എല്ലാം നേടാം എന്ന് വ്യാമോഹിക്കുന്നത് വിഡ്ഢിതമാണ്. പണവും സൗന്ദര്യവുമല്ല പരമപ്രധാനം, സ്വഭാവവും പെരുമാറ്റ ശൈലിയുമാണ്. ഏത് കാര്യത്തിലും സാമർത്ഥ്യവും കാര്യശേഷിയും ഉള്ളവർക്ക് ഒരു സ്ഥാനത്തെത്താൻ എളുപ്പത്തിൽ സാധിക്കും. കഴിവും യോഗ്യതയുമല്ല അതിന് കാരണം, മറിച്ച് പെരുമാറ്റ രീതിയും നമ്മുടെ സ്വഭാവശുദ്ധിയുമാണ്. കോരിയെടുക്കുംതോറും കിണറ്റിൽ ഉറവ് വർദ്ധിച്ചു വരും. എത്ര വെള്ളം കോരിയാലും ആ കിണറിനതൊരു കുറവല്ല. സമുദ്രത്തിൽ നിന്ന് എത്ര വെള്ളം നമ്മൾ എവിടേക്ക് കൊണ്ടുപോയാലും സമുദ്രത്തിലെ വെള്ളത്തിന് കുറവ് വരാത്തതുപോലെ ഉറവ് ശരിയായി പ്രവർത്തിക്കുന്നത് അതെടുക്കുന്നതിനനുസരിച്ചായിരിക്കും എന്ന് പ്രകൃതി നമ്മെ കാണിച്ചു തരുന്നുണ്ട്. വിദ്യയെ സംബന്ധിച്ചത് വളരെ ശരിയാണ്. മറ്റ് ധനത്തേക്കാൾ വിദ്യാധനത്തിന് മഹത്വമുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധിയേക്കാൾ വിദ്യാഭ്യാസപരമായ ഉയർച്ച ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനാക്കുന്നു. വിദ്യ അന്യർക്ക് പകർന്നു കൊടുക്കുന്തോറും നമ്മുടെ അറിവ് വർദ്ധിച്ചു വരികയുള്ളൂ. മറ്റ് ധനം എടുക്കുന്തോറും കുറയുകയാണ്. വിദ്യാധനമാകട്ടെ ഒട്ടും കുറയുകയില്ലെന്ന് മാത്രമല്ല, അത് വർദ്ധിക്കുകയും ചെയ്യും. നല്ല സന്തോഷമായിരിക്കുന്നവർ തമ്മിൽ ഒന്ന് പിണങ്ങണമെങ്കിൽ അല്പം പണം കടം ചോദിച്ചാൽ മതിയെന്ന് ആചാര്യന്മാർ പറയും. തന്നില്ലെങ്കിലും നമുക്ക് വിഷമവും വിരോധവും ഉണ്ടാവും. തന്നത് തിരിച്ച് ചോദിക്കുമ്പോഴും വിഷമവും വിരോധവും ഉണ്ടാവും. വിദ്യ അങ്ങനെയല്ല. ഉത്തമനായ ഒരു സുഹൃത്തുണ്ടെങ്കിൽ വൈകല്യങ്ങളും കുറവുകളും അയാൾ കാട്ടിത്തരികയും ശരിയാക്കി തരികയും ചെയ്യും. സുഹൃത്ത് നല്ലവനല്ലെങ്കിലോ അയാൾ ഈ കാര്യത്തെപ്പറ്റി നമ്മളോട് സൂചിപ്പിക്കുക പോലും ചെയ്യില്ല. അതുകൊണ്ടാണ് ഉത്തമ സ്നേഹിതന്മാരെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ എന്ന് ആചാര്യന്മാർ

0: അതിൻ്റെ വില എത്രയോ വലുതാണ് എന്ന് നമുക്കറിയാം. ഒരു സ്ഥലത്തിരിക്കുന്ന വസ്തുവിൻ്റെ ലഭ്യതയെ ആശ്രയിച്ച് ആ വസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുന്നതിനാണ് വില. അവിടെ വസ്തുവിൻ്റെ വിലയേക്കാൾ അത് ലഭിക്കുന്ന സമയത്തിൻ്റെ സാഹചര്യവും അതിൻ്റെ ഉപയോഗക്ഷമതയും അതിൻ്റെ വിസ്തൃതിയും വസ്തുവിലല്ല മറിച്ച് അതിൻ്റെ ഉപയോഗത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെടും എന്ന് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിച്ചിരുന്നു.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 3 സെക്കൻഡും. ഇനി തുടർന്ന് കേൾക്കാം വിവിധ ഭാരതി റിലേ.

0: हाँ
1: क्या चुप रहूं
0: ना
1: दिल में मेरे आज क्या है
0: क्या है